0: ഒപ്പം.
1: ഒരച്ഛൻ മകന് 100 വർഷം പഴക്കമുള്ള ഒരു വാച്ച് സമ്മാനം നൽകിയിട്ട് അതിന്റെ വിലയറിയാൻ അതൊരു സാധാരണ വാച്ച് കടയിൽ കാണിക്കാൻ പറഞ്ഞു. കടക്കാരൻ അതിന് വെറും 100 രൂപയാണ് വിലയിട്ടത്. നിരാശനായ മകനോട് അതൊരു പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന മ്യൂസിയത്തിൽ കൊണ്ടുപോയി കാണിക്കാൻ അച്ഛൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആ പഴയ വാച്ചിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞവർ അതിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. അത്ഭുതപ്പെട്ട മകനോട് അച്ഛൻ പറഞ്ഞു, നമ്മുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നത് നമ്മൾ ശരിയായ സ്ഥലത്ത് എത്തുമ്പോഴാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 25, കൊല്ലവർഷം 1201, മിഥുനം 11, വ്യാഴാഴ്ച.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
0: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ചേ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
0: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
2: മോർണിംഗ് മോജോ.

വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക എന്നത് മാത്രമാണ് ആ ഒരു കാര്യം. ഈ സന്തോഷം എന്ന് പറയുന്നത് പുറത്തു നിന്ന് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അല്ലേ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും, മറ്റു ചിലർക്ക് വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവ് എനർജി തരുന്നത് അത് ഇന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ സ്മൈൽ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, ഇത് മതിയാകും മറ്റൊരാളുടെ ഒരു ദിവസം തന്നെ മനോഹരമാക്കാനായിട്ട്. ഈ ഒരു ലോകത്ത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം യഥാർത്ഥ സന്തോഷമാണല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അതിലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ്. പക്ഷേ അതിനിടയിലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ മാറ്റിവെച്ച് കിട്ടിയ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. ഈ ഒരു നാഷണൽ ഡേ ഓഫ് ജോയിൽ നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, നമുക്ക് ശരിക്കും ഹാപ്പി ആണോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഹാപ്പി ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെ വിട്ടുകളയാനായിട്ടും പുതിയ പോസിറ്റീവ് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ടും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെ പറയാം കേട്ടോ. സോ ഇന്ന് എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി പോസിറ്റീവ് എനർജിയോടുകൂടി ഇരിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ദിവസത്തിന്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കുക. ഓക്കെ, സോ മോർണിംഗ് മോജോയുടെ എല്ലാ ലിസണേഴ്സിനും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ഉസ്താദ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

യെസ്, എങ്ങനെ ബ്രോ ഡാഡി എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണോ കേട്ടോ. നമ്മളെപ്പോഴും ബ്യൂട്ടിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, അതുപോലെ ഫ്ലോലെസ് ആയിട്ടുള്ള ഫേസ് എന്നൊക്കെയാണ് പലരുടെയും ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ പ്രകൃതി എല്ലാവരെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ യുണീക്കായിട്ടാണ്. ഒരു പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഉള്ളത് പോലെയാണ് നമ്മളും അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചിലരുടെ സ്കിന്നിൽ പ്രകൃതി തന്നെ ചില പ്രത്യേക പാറ്റേൺസ് വരച്ചു ചേർക്കാറുണ്ട്. ചില ആളുകളുടെ ബോഡിയിൽ നമ്മൾ ചില വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വെളുത്ത പാടുകൾ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ പലർക്കും ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു ചെറിയ പേടിയോ ഒക്കെ തോന്നാം. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ആ ഒരു കളറ് കൊടുക്കുന്ന മെലാനിൻ എന്ന പിഗ്മെൻറ്റിൻ്റെ കുറവ് മാത്രമാണ്. അല്ലാതെ ഇതൊരു പേടിക്കേണ്ട രോഗമൊന്നുമല്ല. ഈ ഒരു പ്രത്യേക കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിറ്റിലിഗോ എന്നത്. ഇന്ന് വേൾഡ് വിറ്റിലിഗോ ഡേ കൂടിയാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ദിനം ആചരിച്ചു വരുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമല്ല എന്നതാണ്. വിറ്റിലിഗോ ഉള്ള ഒരാളെ വെറുതെ തൊട്ടാലോ അല്ലെങ്കിൽ അവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്താലോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഒരേ പാത്രത്തിൽ ഫുഡ് കഴിച്ചാലോ ഒന്നും ഇത് പകരുന്ന ഒരു രോഗമല്ല. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം നമ്മൾ വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിറ്റിലിഗോ ഉള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവരുടെ ആ ഒരു സ്കിൻ കണ്ടീഷൻ അല്ല, മറിച്ച് നമ്മുടെ സൊസൈറ്റി അവരോട് കാണിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റി അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടവും അവരുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഈ ആളുകളെ മെന്റലി ഡൗൺ ആക്കാറുണ്ട്. പലർക്കും ഇത് കാരണം സമൂഹത്തിൽ ഇറങ്ങി നടക്കാനായിട്ടുള്ള അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ വരെ അത് നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മളിൽ നിന്നും ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവുമാണ്. അവർ നമ്മളെപ്പോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറിലോ അല്ലെങ്കിൽ പുറമേയുള്ള ആ ഒരു അപ്പിയറൻസിലോ ഉള്ള കാര്യമല്ല, അത് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺഫിഡൻസിലുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു വേൾഡ് വിറ്റിലിഗോ ഡേയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. യാതൊരു വേർതിരിവും ഇല്ലാതെ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ്. വിറ്റിലിഗോ ഉള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ടും അവരുടെ ലൈഫ് കുറച്ചുകൂടി ഹാപ്പി ആക്കാനായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ദിവസം, ഈ ഒരു വേൾഡ് വിറ്റിലിഗോ ഡേ നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ബനാറസ് എന്ന മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. മോർണിംഗ് മോജോയിലൂടെ വിത്ത് മീ ആർ ജെ അനാമിക.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Ashraya FM 90-il ini Aakashavani Vaarthakal.
2: Namaskaram. Vaarthakal vaayikkunnathu Narendra Mohan. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
3: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. TB മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 June 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗെല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിലുള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
4: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
2: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, എങ്ങനെ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ്. നാവിൻ തുമ്പിൽ കൊതിയൂറുന്ന രുചികളുമായിട്ട് നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്ന കടകൾക്ക് ഇനി പുതിയൊരു മേക്ക് ഓവർ വരാനായിട്ട് പോകാനു കേട്ടോ. നമ്മളേറെ ആസ്വദിച്ച് കഴിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ഇനി കുറച്ചുകൂടി സേഫ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോവാണ്. അതായത് പറഞ്ഞു വരുന്നത് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും തെരുവോര ഭക്ഷണശാലകൾക്ക് വേണ്ടി പ്രത്യേക ഫുഡ് വെയിറ്റിംഗ് സോണുകൾ നിശ്ചയിക്കാനായിട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. റോഡിലെ പൊടി, ഓടയിലെ പ്രശ്നങ്ങൾ, അതുപോലെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ ഉണ്ടാക്കുന്ന ഹൈജീനിക് ഇഷ്യൂസ് ഇല്ലാതാക്കുക എന്നതാണ് ഈ ഒരു പുതിയ മാറ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ്, വേസ്റ്റ് ബിൻസ്, ശുദ്ധജലം തുടങ്ങി എല്ലാവിധ ബേസിക് ഫെസിലിറ്റീസും ഈ ഒരു പുതിയ സോണുകളിൽ ഒരുക്കുന്നുണ്ട്. ഈ സോണുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾക്ക് സേഫ് പാർക്കിങ്ങിനും പെഡസ്ട്രിയൻസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു പോകാനായിട്ടുള്ള ഫെസിലിറ്റിയും കൂടി ഉറപ്പുവരുത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ തട്ടുകടകൾക്കും ഒരേ മാതൃക അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഡൽ ആയിരിക്കും നൽകാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ കോഴിക്കോട് ബീച്ചിൽ നേരത്തെ നടപ്പിലാക്കിയിട്ടുള്ള ആധുനിക സ്ട്രീറ്റ് ഫുഡ് ഹബ് മോഡലാണ് ഇതിന് മികച്ചൊരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടോടുകൂടി ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ ടൂറിസം സെക്ടറിനും വലിയൊരു ബൂസ്റ്റ് ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ യാതൊരു പേടിയും കൂടാതെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഈ ഒരു തട്ടുകട ഫുഡ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു പാട്ടാണ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ ചെമ്പാവ് എന്ന പാട്ട്. ഫുഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ അല്ലേ. ആ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് ഈ തട്ടിൽ കുട്ടി ദോശ കഴിക്കാനായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പുഷ്പവതി പാടി മനോഹരമാക്കിയിട്ടുള്ള ചെമ്പാവ് എന്ന പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സെഗ്മെന്റ് ആണ്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ 4 വർഷ ബിരുദ പ്രവേശനത്തിന് ഓൺലൈനായിട്ട് ജൂലൈ 1 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. BA മലയാളം, BA ഫിലിം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BA താരതമ്യ സാഹിത്യ വിവർത്തന പഠനം, BSc പരിസ്ഥിതിക പഠനവും വികസന സാമ്പത്തിക ശാസ്ത്രവും എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം വന്നിട്ടുള്ളത്. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.malayalamuniversity.edu.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: www.malayalamuniversity.edu.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ടതിന് മുമ്പായിട്ട് നമ്മുടെ ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. മോർണിംഗ് മോജോയിലൂടെ കൂടെയുള്ളത് ആർ ജെ അനാമിക.
2: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം, നീ അവളെ വളക இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. And I'm in love with you.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗ് 0474-296-215-02. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: മോർണിംഗ് ബോജോ.
4: കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സുകളിലെ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, TV ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നിവയാണ് കോഴ്സുകൾ വരുന്നത് കേട്ടോ. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അക്കാദമിയിൽ നേരിട്ടെത്തി സ്പോട്ട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടൊരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ ഇതാണ്: 9747-88-6517 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ് കൊടുക്കാനായിട്ട് അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-47-249-1990. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-6499-90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

സർക്കിട്ട് എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇടം അതെത്ര ആഡംബരപൂർണമാണെങ്കിലും ഒരു കാരാഗ്രഹം തന്നെയാണ്. ഭൂമിയിലെ നമ്മുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നാമത്തെ പരിഗണന എപ്പോഴും അമ്മയ്ക്കും അച്ഛനുമായിരിക്കണം. അവരുടെ പ്രാർത്ഥനയും വിയർപ്പുമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷേടനാണ്, ഫ്രം അയനിക്കോട്. നമ്മുടെ പേരൻസിനെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയാത്തൊരു സ്ഥലം, അത് കാണാനായിട്ട് എത്ര മനോഹരമാണെങ്കിലും അവിടെ എല്ലാവിധ ആഡംബരം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു ജയില് പോലെ തന്നെയാണല്ലേ. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അച്ഛനും അമ്മയ്ക്കും തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കംഫർട്ടിനും ഹാപ്പിനെസ്സിനും പിന്നിൽ അവരുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അവരുടെ വിയർപ്പും സാക്രിഫൈസുമാണ് നമ്മുടെ ഇന്നത്തെ നിലയിൽ നമ്മളെ എത്തിക്കാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ തിരക്കുകൾക്കിടയിലും അവരെ ഒപ്പം നിർത്തുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി തന്നെയാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് അയച്ച സുലേഷേടനും ചേട്ടൻ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷകൾ ഉണ്ടാകും, സാഹചര്യം എന്ത് തന്നെയായാലും ജീവിച്ചേ മതിയാകൂ. കാരണം ജീവിതം മനുഷ്യന് ഒന്നേ ഒന്ന് മാത്രം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ്, മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടല്ലേ, അതേസമയം തന്നെ ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാകാം. സിറ്റുവേഷൻസ് എന്ത് തന്നെയായാലും എത്ര കഠിനമാണെങ്കിലും നമ്മുടെ ലൈഫിനെ നമ്മൾ ഫേസ് ചെയ്തേ മതിയാകൂ. കാരണം നമുക്ക് ജീവിക്കാനായിട്ട് ആകെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒപ്പം തന്നെ ഇന്ന് ജന്മദിനം, അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ മുഹമ്മദിക്കയുടെ വക സ്പെഷ്യൽ വിഷസും കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കയ്ക്കും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഒരു ശുഭദിനം നേരുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൗട്ട്സുകളുമൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

യെസ്, ഇങ്ങനെ തീവണ്ടി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ജിജി ആണ്. ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാളാണ്, പൊന്നുവിന്റെ. അവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒത്തിരി പഠിച്ച് ഉയരങ്ങളിലെത്തട്ടെ. ഒരു 100 വർഷം സന്തോഷമായി ജീവിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ പൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബർത്ത്ഡേ വിഷ് നമുക്ക് ജിജി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ തീർച്ചയായിട്ടും കാണുമല്ലേ. അപ്പോൾ നമ്മുടെ ജിജി ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ പൊന്നുവിന് 1000 ജന്മദിന ആശംസകളെ എൻ്റെയും ആശ്രയ FM90 പേരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച നമ്മുടെ ജിജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, ആശ്രയ FM എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സന്ധ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം അടൂർ. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ സന്ധ്യ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: morning, Bojo.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണിയെ കഴിഞ്ഞിരിക്കാനു കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും തോൽക്കില്ലെന്ന ഉറച്ച മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാനാകും. 1983 ഇതേ ദിവസം കപിലിന്റെ ചെകുത്താന്മാർ ലോകത്തിന് കാട്ടിക്കൊടുത്തതും ഇതേ ആത്മവിശ്വാസമാണ്. ആ വലിയ വിജയത്തിന്റെ ഓർമ്മകളോടെ ഇന്നത്തെ ദിവസത്തെ വരവേൽക്കാം. ഏവർക്കും ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേണിയൂർ മനോഹരമായിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഗീത ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടാതെ ബിനുചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആസ്ട്രേലിയ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദേഷ്യം അധിക നേരം മനസ്സിൽ വെക്കാതിരിക്കുക. ക്ഷമിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരോടൊപ്പം സന്തോഷമായിരിക്കുക. ശുഭചിന്ത എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ബിനിച്ചേട്ടൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും ഒരിക്കലും മുൻകൂട്ടി അറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ഉള്ള ദേഷ്യം അധിക നേരം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാലുബിൾ ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. പകരം മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടും നമ്മൾ ശീലിക്കണം. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് ഓർത്ത് വെറുതെ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യാതെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരോടൊപ്പം എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ്. നമസ്കാരം അനാമിക ആൻഡ് ആശ്രയ, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം. ഇന്ന് 11th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ സുലേഖ ചേച്ചിയുടെ മക്കൾ പ്രശാന്ത്, ഭാഗ്യ ദമ്പതികൾക്ക് എന്റെയും ആശ്രയയുടെയും ചെല്ലം ഫാമിലിയുടെയും എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ നേരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് നമുക്ക് തങ്കമ്മ ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 11th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ പ്രശാന്ത് ചേട്ടനും ഭാഗ്യ ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ പേരിൽ

നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ചെല്ലം ഫാമിലിയുടെ പേരിലും നമ്മുടെ തങ്കമ്മ ടീച്ചറിന്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസകൾ അറിയിക്കുകയാണ്. വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പ്രശാന്ത് ചേട്ട ആൻഡ് ഭാഗ്യശേച്ചി. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും അതുപോലെ തന്നെ ബിനു ചേട്ടനും ഗീത ചേച്ചിക്കും ആബേൽ ചേട്ടനും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു അടിപൊളി വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടാണ്. അതിനു മുമ്പായിട്ടൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ധൂം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474296215 02. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി. ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: മനുഷ്യന്റെ വോയിസിന് എത്രത്തോളം വോളിയം ഉണ്ടാക്കാൻ കഴിയും എന്നത് എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ. ഒരു വിമാനത്തിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ ഒരാൾക്ക് ഒച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? പറഞ്ഞു വരുന്നത് ഓസ്ട്രേലിയയിലെ ജോസഫ് മെഗ്രീൽ ബെറ്റപ്പ് എന്ന 58-കാരനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഈ പുതിയ നേട്ടത്തിലൂടെ ഇടം പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഇദ്ദേഹമാണിപ്പോൾ ലോകത്തിലെ ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ. 122.4 decibel ഇന്റൻസിറ്റിയിലാണ് ഇദ്ദേഹം ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒരു എയ്റോപ്ലെയിൻ പറന്നുയരുന്ന സമയത്ത് വോയിസിനോ അല്ലെങ്കിൽ ഒരു ആംബുലൻസിന്റെ സൈറൻ അടുത്തെത്തുമ്പോൾ കേൾക്കുന്ന വോയിസിനോ തുല്യമാണ് ഈ ഒരു ഒച്ച എന്ന് പറയുന്നത്. കാൻബറയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ നൗ എന്ന വേർഡ് ഉച്ചരിച്ചാണ് അദ്ദേഹം ഈ ഒരു നേട്ടം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. തന്റെ 7-ാമത്തെ അറ്റംപ്റ്റിലൂടെയാണ് ഈ ഒരു റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 2007 മുതലാണ് ഇത്തരം കോമ്പറ്റീഷൻസിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 30 വർഷങ്ങളായിട്ട് നോർത്തേൺ അയർലൻഡിൽ നിന്നുള്ള സ്കൂൾ ടീച്ചറായിട്ടുള്ള അന്നലിസയായിരുന്നു ഈ ഒരു റെക്കോർഡ് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 1994 അവർ സെറ്റ് ചെയ്തിട്ടുള്ള 121.7 decibel റെക്കോർഡാണ് ഇപ്പോൾ ജോസഫ് തകർത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ ഏത് വലിയ റെക്കോർഡും തിരുത്തി കുറിക്കാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള ജോസഫ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് തന്നെ പറയാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റ് ആയിരിക്കാണ്. തുടരും എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
5: Fashionum Trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
6: Morning Bojo.
7: ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഫാൻസിന്റെയും മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു പേരുണ്ട്, നമ്മുടെ സ്വന്തം ലയണൽ മെസ്സി അല്ലെ. ഫുട്ബോൾ ഗ്രൗണ്ടിലെ ആ ഒരു മാന്ത്രിക പ്രകടനങ്ങൾ കൊണ്ട് ലോകം കീഴടക്കിയ താരത്തിന് ഇതിലും മികച്ചൊരു വലിയ ട്രിബ്യൂട്ട് ലഭിക്കാനായിട്ടില്ല. ലോകമെമ്പാടുമുള്ള മെസ്സി ഫാൻസിന് ഒരുപാട് ആവേശം ഉണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. അതായത് ഫുട്ബോൾ മാന്ത്രികനോടുള്ള ആദര സൂചകമായിട്ട് അർജന്റീനയിൽ മെസ്സിയുടെ ഒരു കൂറ്റൻ പ്രതിമ ഉയർന്നിരിക്കുകയാണ് കേട്ടോ. അർജന്റീനയുടെ നാഷണൽ ജേഴ്സി ധരിച്ച് വലത് കൈ മുകളിലേക്ക് ഉയർത്തി മുട്ടുകുത്തിയിരിക്കുന്ന മെസ്സിയുടെ രൂപത്തിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മെസ്സിയുടെ തൊട്ടു മുന്നിലായിട്ട് ആ ഒരു വേൾഡ് കപ്പ് ട്രോഫിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. 2022 അർജന്റീനയുടെ ഹിസ്റ്റോറിക് വേൾഡ് കപ്പ് വിജയത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെസ്സി സ്റ്റാച്യു എന്ന റെക്കോർഡാണ് ഈ അർജന്റീനയിലെ പ്രതിമ സ്വന്തമാക്കിയുള്ളത് കേട്ടോ. ഏകദേശം 26 മീറ്റർ ഹൈറ്റ് ആണ് ഇതിനുള്ളത്. ഫേമസ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾഡോ ബെറോസ് ആണ് മാനുവൽ കുത്രാൽക്കോ നഗരത്തിലെ 22 നാഷണൽ ഹൈവേയിൽ ഈ ഒരു മാസ്റ്റർ പീസ് ഒരുക്കിയിരിക്കുന്നത്. വെറും കാഴ്ചയ്ക്ക് മാത്രമല്ല നിർമ്മാണത്തിലും ഇത് വളരെ സ്ട്രോങ് ആണ് കേട്ടോ. സ്റ്റീലും സിമെന്റും ഒക്കെ യൂസ് ചെയ്ത് നിർമ്മിച്ച ഈ ഒരു വലിയ സ്ട്രക്ചറിന് ഏകദേശം 70 ടൺ ഭാരമുണ്ട് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ 2025 കൊൽക്കത്തയിൽ ഉയർന്നിട്ടുള്ള 21 മീറ്റർ ഉയരമുള്ള മെസ്സിയുടെ പ്രതിമയുടെ റെക്കോർഡാണ് ഇപ്പോഴത്തെ അർജന്റീന തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ ജൂൺ 1 കൊൽക്കത്തയിലെ ആ ഒരു പഴയ പ്രതിമ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ മെസ്സിയുടെ സ്ഥാനം എത്രത്തോളം വലുതാണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് സ്മാരകമായിട്ട് അർജന്റീനയിലെ ഈ ഒരു പുതിയ സ്റ്റാച്യു എക്കാലവും തലയുയർത്തി നിൽക്കും എന്ന് തന്നെയാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റ് ആയിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

சூப்பர் டூப்பர் பாட்டு கேட்டுண்டு வி ஆர் பேக் ஆன் மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிகா. ஸ்டுடியோ கிளாக்கில் இப்போ சமயம் 9 மணி கழிஞ்ஞு கிருத்யம் 51 மினிட்ட் ஆயிருக்கான. இன்னத்தே மார்னிங் மோஜோ இவட வைண்டப் ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നാഷണൽ ഡേ ഓഫ് ജോ അഥവാ ദേശീയ സന്തോഷ ദിനമാണെന്നല്ലേ. നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ഡെയിലി റൊട്ടീനിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വളരെ വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ആ ഒരു യഥാർത്ഥ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇന്നത്തെ കുറച്ച് സമയം എന്തായാലും മാറ്റിവെക്കണം കേട്ടോ. അതൊരു പക്ഷെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കുറച്ച് സമയം സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നതാകാം. അപ്പോൾ ഇന്നത്തെ ഒരു നാഷണൽ ഡേ ഓഫ് ജോയ് നിങ്ങൾ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൈഫ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. അത് തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അർജുൻ.
0: അർജുൻ അർജുൻ ചേട്ടാ വീടടുത്തന്നെയാണോ?
1: ഇല്ല, എറണാകുളത്ത്.
0: എറണാകുളം സ്വദേശിയാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പോ
1: അമ്പലത്തിൽ
0: വന്നെയാണ്.
1: വന്നൊഴിക്കുന്ന അമ്പലത്തിൽ കയറേണ്ട വന്ന.
0: ഓക്കെ, ശരി ശരി. ദർശനം കഴിഞ്ഞു?
1: ഇല്ല, എന്റെ സാറാണ് കയറാൻ പോയത്.
0: ഓക്കെ, ശരി ശരി. അപ്പഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാൻ, അമ്മ, അച്ഛൻ, അനിയൻ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ഇങ്ങനെ പോണു.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, എന്താ ചെയ്യുന്നേ അപ്പോ?
1: ഞാൻ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണം.
0: അപ്പോ അവിടുത്തെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: നല്ല കടിയിലായിട്ടാണ്, ഹാപ്പിയാണ്.
0: ശരി, അപ്പം എറണാകുളത്തെ പറ്റി എന്താ അഭിപ്രായം?
1: എറണാകുളത്തെ കുറിച്ച് എന്താ പറയാ, അടിപൊളിയല്ലേ?
0: ശരി ശരി. അപ്പോഴേ ഞാനിന്ന് ഈ റേഡിയോയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോഴേ നമ്മൾ ചെറുപ്പക്കാരെയൊക്കെ പരിചയപ്പെടും. പ്രത്യേകിച്ച് ചോദിക്കുന്ന ആരെയാണ്, നമ്മളിപ്പോ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഈ സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൊസൈറ്റിയിൽ. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്തായിരിക്കും ആസ് എ യങ്സ്റ്റർ നമ്മൾ ഫേസ് ചെയ്യുന്നത്?
1: അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പലരും പല ഇഷ്യൂസ് ആണല്ലോ. ഇപ്പൊ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിന് എല്ലാവർക്കും ഒരേപോലെ അല്ല പ്രശ്നങ്ങൾ, പല ടൈപ്പിലാണ്. ജോലിയിലാണെങ്കിൽ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താ, പഠിച്ചിട്ട് ജോലിക്ക് ആകിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വെറുതെ ജോലിക്ക് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. ഇപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാ,
0: അപ്പോഴേ ഇഷ്ടമുള്ള ഈ ജോലി ചെയ്യുന്ന ഒരു വലിയ പാർട്ടല്ലേ നമ്മുടെ ലൈഫില്?
1: അതെ അതെ,
0: ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നത്.
1: അതെ, ഇഷ്ടമുള്ള ജോലി. ഞാൻ ആദ്യം ഹൈക്കോടതിയിലായിരുന്നു. അവിടെ ഒരു അഡ്വക്കേറ്റിന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാനുള്ളൊരു മടികളുകൊണ്ട് ഞാൻ ഇതിന് വർക്ക് ഈ വർക്കിന് കയറി. ഇതാകുമ്പോ ഫീൽഡ് വർക്കാണ്, അടിപൊളിയാണ്.
0: എന്ത് ഫേം, എന്ത് സ്ഥാപനം?
1: ഇത് ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യൂലെ, കമ്പനികൾ, അഡ്വർടൈസിംഗ് ബ്രാൻഡിംഗ്, അതിന്റെ ഒരു കമ്പനിയാണ്.
0: ഓക്കെ, ശരി ശരി. അഡ്വർടൈസിംഗ് കമ്പനിയാണ്. അപ്പൊ കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹാപ്പി ആയിട്ട്. ശരി ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് എറണാകുളം സ്വദേശിയായ അർജുനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ജിജോ.
0: ജിജോ, ജിജോ ഏട്ടാ വീടടുത്ത് ഞാനോ?
1: ഇഞ്ചക്കാട്.
0: ഇഞ്ചക്കാടാണ്, ശരി. വീട്ടിൽ ആരൊക്കെയാണ് ചേട്ടാ?
1: വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, ഇപ്പയുടെ ഒരു പെങ്ങളുണ്ട്.
0: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ?
1: വണ്ടി ഓടിക്കുക.
0: വണ്ടി ഓടിക്കുകയാണ്. നമ്മുടെ കണ്ടിട്ട് നമ്മുടെ പാവങ്ങളുടെ ബെൻസിനെ ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എത്രനാളായി ഓട്ടോ മേഖല ഇറങ്ങിയിട്ട്?
1: ഒരു 18-19 വർഷമായി.
0: ഓ, 18 വർഷമായി അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ മേഖല തന്നെ തിരഞ്ഞെടുത്തത് ജീവിത മാർഗമായിട്ട്?
1: ആദ്യം ബേക്കറിയിൽ ജോലിയായിരുന്നു, സെയിൽസിൽ നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പല ജോലി ചെയ്ത് പിന്നെ അങ്ങനെ ഓട്ടോ ഫീൽഡിൽ വന്ന് പെട്ടു.
0: ഓട്ടോ ഫീൽഡിൽ വന്ന് പെട്ടു അല്ലേ.
1: പിന്നെ അതുകൊണ്ട് ഇനി ഇടയ്ക്കും ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 5-6 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പോയിരുന്നു, വീണ്ടും ഓട്ടോ എടുത്ത്. ഇതുകൊണ്ട് കാണാം.
0: ഓക്കെ, ശരി ശരി. എങ്ങനെയുണ്ട്, ഓട്ടം കിട്ടുന്നുണ്ടോ?
1: ഈ ഒരാഴ്ച കൊണ്ട് ഇച്ചിരി മോശമാണ്. ചില ആഴ്ചകളിൽ ഓട്ടം കിട്ടും, ചില ആഴ്ചകളിൽ മോശമായിരിക്കും.
0: ശരി. അപ്പം ഓട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ ചേട്ടന്മാരും ഓട്ടോ ചേട്ടന്മാരെ കുറിച്ച് പരാതി പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഈ ഡീസലിന്റെ വിലവർദ്ധനവും പിന്നെ അതുപോലെ നമ്മുടെ KSRTC സൗജന്യ യാത്ര കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഇവിടെ അഫക്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ?
1: ഞങ്ങൾക്ക് നാട്ടിൻപുറത്തെ ഓട്ടവും മൊബൈൽ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ കമ്പോളങ്ങളിൽ വലിയ ഓട്ടോ ഒന്നുമില്ല. എല്ലാവരും മൊബൈലിൽ വിളിച്ച് ഇതേപോലെ പോയി തിരിച്ചു കൊണ്ടുപോകണം, വെയിറ്റ് ചെയ്ത് കിടക്കണം. ഇതൊക്കെ നമ്മുടെ ഓട്ടം.
0: ശരി. എനിക്ക് തോന്നുന്നു ഈ ഓട്ടോ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം ഒരുപാട് പുതിയ പുതിയ മുഖങ്ങളെ കാണാനും പരിചയപ്പെടാനുള്ള അവസരമല്ലേ?
1: നമ്മളിതിന്റെ നാട്ടിൻപുറത്തായതുകൊണ്ട് എല്ലാവരും ആയിരമുള്ളവരെ കൂടുതൽ ഓട്ടം വിളിക്കും. പട്ടണങ്ങളിലൊക്കെ ഓടുന്നവർക്ക് പുതിയ പുതിയ മുഖങ്ങളെ കിട്ടും.
0: തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ മനുഷ്യരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയൊരു മേഖലയാണ് ഈ ഓട്ടോറിക്ഷ മേഖല എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഇഞ്ചക്കാട് സ്വദേശിയായ ജിജോ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1 TV വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: അച്ഛനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Your voice, I am singing sound. Soup sound. Flop sound.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം ചന്തമുക്കിലെത്തി ഇന്ന് നമ്മുടെ ജിജോ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞല്ലോ 19 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ എന്തായാലും 19 വർഷമൊക്കെ ആകുമ്പോൾ ഒരുപാട് വലിയ പരിചയ സമ്പത്താണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അറിയാമല്ലോ.
0: ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തി, ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ട്രിവാൻഡ്രം വരെ ഓട്ടം പോയിട്ടുണ്ട്, പക്ഷെ എന്നെ പറ്റിച്ചിട്ടുണ്ട്, പൈസ തരാതെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: നമ്മൾ ഈ നാട്ടിൻപുറത്ത് ഓടിയോണ്ട് ആരും അങ്ങനെ പറ്റിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചില അമ്മമാരെ കയറുമ്പോൾ മക്കളെ പൈസ ഇല്ല ഇതേ ഉള്ളെന്ന് പറഞ്ഞു ചില്ലറൊക്കെ വന്ന് പോയിട്ടുണ്ട്. അത് പിന്നെ നമ്മളും കളയും, വയ്യാത്തവരൊക്കെ ഇല്ലേ. അല്ലാതെയുള്ള പറ്റിയിരുന്നു ഇല്ല, നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും കാണുന്നവരല്ലേ. അപ്പൊ അവര് തൽക്കാലം കയ്യിലില്ലാലും പിന്നെ പൈസ തരും.
0: ഓക്കെ ഓക്കെ, നാട്ടിൻപുറം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും നേടാൻ അവസരമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഗൾഫിൽ എവിടെയായിരുന്നു?
1: ഗൾഫില് UAE ലെ റാസൽ ഖൈമയില.
0: റാസൽ ഖൈമയിലായിരുന്നു, UAE ലായിരുന്നു. അപ്പൊ UAE ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: കമ്പനിയിലായിരുന്നു, നമ്മളവിടെ ജോലി ചെയ്തേ പറ്റൂ. നഷ്ടപ്പാടായിരുന്നു, നല്ലോണം ജോലി ചെയ്തേ പറ്റൂ.
0: പിന്നെ എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അവിടുത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട്?
1: അത് ഒരു കെമിക്കൽ കമ്പനി ആയിരുന്നു, ഒരു ഗുജറാത്തികളുടെ കമ്പനി, കെമിക്കൽ കമ്പനി ആയിരുന്നു. അപ്പൊ ഈ കെമിക്കലിന്റെ അലർജി ഭയങ്കര പ്രശ്നമായിരുന്നു, നമ്മുടെ സ്കിന്നിലെല്ലാം ചൊറിഞ്ഞതടിക്കും, പിന്നെ ശ്വാസം മുട്ടില്, പിന്നെ ശമ്പളവും കുറവാ. നല്ല കഷ്ടപ്പാടായിരുന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പം മലയാളികൾ അവിടെ കുറവാ, ഫുൾ ഡ്രൈവർമാരും ഓഫീസ് ജോലിക്കാരേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടു മൂന്ന് മലയാളികൾ പോയി അവരെല്ലാം തിരിച്ചു വരുന്നു, ബാക്കിയെല്ലാം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും.
0: ഓക്കെ, അപ്പൊ ഈ പ്രവാസി അനുഭവിച്ച ഓരോ വ്യക്തിയോട് ചോദിക്കുമ്പോഴും കൈപ്പേറിയ അനുഭവം പങ്കുവയ്ക്കാൻ കാണും അല്ലേ?
1: ഉണ്ടോ, അത് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ലേബർ വിസയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്തേ പറ്റും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കേൾക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഗൾഫിൽ പോയി രക്ഷപ്പെടാമെന്ന് കരുതുന്ന ആൾക്കാരൊന്നും അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു ജോബ് അല്ല, അല്ലെങ്കിൽ എളുപ്പം കിട്ടുന്ന ജീവിതമല്ല ഗൾഫിലെ ജീവിതം എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ലൈഫായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യേണ്ടത്. സോ അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കുക, അതിനുശേഷം ഗൾഫിലൊക്കെ പോകും അല്ലേ?
1: തീർച്ചയായിട്ടും, നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിലും പഠിക്കാമെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടേ പറ്റും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടനെ പരിചയപ്പെടുന്നതിൽ സന്തോഷം, ഓട്ടോ ഒക്കെ നന്നായിട്ട് കിട്ടട്ടെ.
1: ശരി.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുഖലത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് ഇഞ്ചക്കാട് സ്വദേശിയായ ജിജോ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് സുരേഷ്.
0: സുരേഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് നമ്മളെ കാവനാട്.
0: കാവനാടാണ്. ശരി, ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: ഞാൻ അമ്പലത്തിൽ വണ്ടിയിട്ട് വന്നു.
0: അമ്പലത്തിൽ വന്നെയാണ്. ശരി, അപ്പൊ ദർശനം കഴിഞ്ഞോ?
1: ഇല്ല, കഴിഞ്ഞില്ല.
0: ശരി ശരി, അപ്പൊ വീട്ടിൽ ആരെങ്കിലും? ചേട്ടാ
1: വീട് ഞാനും വൈഫും രണ്ട് മക്കളും.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് എ സി ഇടണിക്ക് പോകുന്നു, ഒരാള് സ്വരാജ് മസാഡ വണ്ടിയുടെ മെക്കാനിക്കൽ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. ഓക്കെ, വളയം പിടിക്കാൻ തുടങ്ങിയത് എത്ര നാളായി?
1: അത് ഒരു കണക്കില്ല, 10-35 വർഷമായി.
0: 35 വർഷമായി. ഓക്കെ ശരി. അപ്പൊ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ഫീൽഡാണ് ചൂസ് ചെയ്തത് ജീവിത മാർഗമായിട്ട്?
1: അല്ല, അന്ന് അങ്ങനെ ഒരു വഴി വന്നപ്പോ പിന്നെ നമ്മളങ്ങ് ചെയ്തു പോയി. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ തൃപ്തിപ്പെട്ടു പോയാ.
0: ഓക്കെ ശരി ശരി. അപ്പൊ ഞാൻ ഇന്റൻഷനലി വന്നതല്ല, നമ്മളൊരു ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ജോലി ഒരു ഡ്രൈവിംഗ് ഫീൽഡ് അങ്ങ് തെരഞ്ഞെടുത്തു. പിന്നെ ആ ഫീൽഡിൽ അങ്ങ് ആയിപ്പോയി അല്ലേ?
1: ആയിപ്പോയി. പിന്നെ എങ്ങും പോകാൻ പറ്റില്ല എന്നെ, ഇതുകൊണ്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നു.
0: ഓക്കെ ശരി ശരി. അപ്പോഴേ ടാക്സിയാണോ?
1: ടാക്സിയാ.
0: എങ്ങനെ ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഓട്ടോ ഇപ്പൊ ഇച്ചിരി മോശമാ. എന്നുവെച്ചാ എല്ലാ വീട്ടിലും വണ്ടിയായി പോയി, പിന്നെ വണ്ടി ഇല്ലാത്തവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് അങ്ങ് പോകുന്നു.
0: എനിക്ക് തോന്നുന്നു ഓട്ടോ ചേട്ടന്മാരൊക്കെ പൊതുവേ പരാതി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ എല്ലാ വീട്ടിലും പേഴ്സണലി ഒന്നും രണ്ട് വണ്ടിയുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെ വീട്ടിലെ സ്ത്രീകൾക്ക് എല്ലാം വണ്ടിയുണ്ട്. അപ്പൊ നമ്മളെ ആശ്രയിക്കുന്ന എണ്ണം കുറഞ്ഞു
1: പോയിട്ടുണ്ടല്ലേ? ഒരുപാട് പേര് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പേഴ്സണലി വണ്ടി ഉള്ളത് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ സ്വന്തം ചന്തമുക്കിലെത്തി നമ്മുടെ സുരേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം ചന്തമുക്കിലെത്തി കാവനാട് സ്വദേശിയായ സുരേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കലാണ്. അപ്പോൾ ചേട്ടാ പറഞ്ഞ ടാക്സി ഡ്രൈവേഴ്സിനായിക്കോട്ടെ, നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സിനായിക്കോട്ടെ, എല്ലാവർക്കും കുറച്ച് പൊതുവെ ഓട്ടം കുറവാണെന്ന്. അപ്പം ഈ പ്രിയദർശിനി ബസ്സുകളുടെ കടന്നു വരെ നിങ്ങളുടെ ഓട്ടത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ടാക്സിക്ക് അങ്ങനെ ഇല്ല. പിന്നെ കൂടുതൽ ഈ പ്രൈവറ്റ് ബസ്സിനും ആട്ടോയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്ന് വെച്ചാൽ കാച്ചു കൊടുക്കണ്ടല്ല, അതുകൊണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളല്ലാത്ത കയറിപ്പു. നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്ക് വിളിക്കേണ്ട ഒരു ആവശ്യമുള്ളവർ വിളിക്കും. ഇപ്പം മൂന്ന് പേരേ ഉള്ളൂ എന്നമ്മളെ വണ്ടി, അതുകൊണ്ട് അവർക്ക് വണ്ടി വേണം, അങ്ങനെ വണ്ടി കൊടുത്ത് തരുകയുള്ളൂ.
0: സ്വന്തം വണ്ടിയാണ്?
1: സ്വന്തം വണ്ടിയാണ്.
0: ശരി ശരി, ഓക്കെ. അപ്പം ടാക്സി ഡ്രൈവേഴ്സിനെ അഫക്ട് ചെയ്യാറില്ല, പക്ഷെ ഓട്ടോ ചേട്ടന്മാരെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടല്ലോ.
1: ഒരുപാടുണ്ട്, ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം 5000 രൂപ കിട്ടുന്നിടത്ത് ഇപ്പോൾ 1000 രൂപ പോലും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പേഴ്സണലി നമ്മുടെ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഈ ഒരു സൗജന്യ യാത്ര വേണമായിരുന്നു തോന്നുന്നുണ്ടോ?
1: ഇല്ല, അങ്ങനെ നമുക്ക് പറയാം. അതായത് പിള്ളേർക്ക്, സ്കൂൾ കുട്ടികൾക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളായിരുന്നു നമുക്ക്. അത് ഇപ്പൊ അതും കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പം 10,000-30,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് 10,000-30,000 രൂപ ഒരു മാസം ആകുമ്പോൾ ലാഭമാണ്. അതുകൊണ്ട് അവർക്കൊരു സന്തോഷമാണ്. പിന്നെ ഈ ആട്ടോക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും, ബസ്സുകാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പറയുന്നത് എത്ര നാൾ പോകാനാന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നത്, അതിനെ പറ്റി നമുക്ക് ചിന്തിക്കാകത്തില്ല. ആ പോകുന്നവരെ പോട്ട്, പിന്നെ അതിനെ പറ്റി നമ്മൾ ഇതിന് ചിന്തിച്ചിട്ടൊരു കാര്യമില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോഴേ ഞാനൊരു അവസരം തരികയാണ്. അതായത് ചേട്ടൻ ഭാവിയിൽ നമ്മുടെ ഗതാഗത മന്ത്രിയാവുക കേരളത്തിന്റെ, അപ്പൊ ഇതിൽ എന്തായിരിക്കും വരുത്താൻ വന്ന മാറ്റം?
1: അത് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് വയോജനങ്ങൾക്കും കൊടുക്കണം, കുട്ടികൾക്കും കൊടുക്കണം. പിന്നെ ഈ ഇങ്ങനെ എല്ലാം കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെ അല്ലാത്തവരായപ്പോ ഇപ്പൊ ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നവരെല്ലാം വെളിയിലോട്ട് ഇറങ്ങി വന്ന് വന്നിപ്പോ ഒരു അമ്പലത്തിൽ പോകാനോ ഇപ്പൊ അവരെ ബന്ധുക്കാരെ കാണാനോ ഇപ്പൊ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നോണ്ടിരിക്കുക.
0: തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുവാണെങ്കിൽ വണ്ടിയില്ലെന്നൊരു ഒരു എന്താണ് ഒരു പരിഭവമുള്ള സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി സ്വന്തമായിട്ട് ഗവൺമെന്റ് തന്നെ ഫ്രീ ആയിട്ട് ബസ് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ വീട്ടിലിരിക്കുന്നല്ലേ. ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ല മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. എന്തായാലും അത് ഒരുപാട് സ്ത്രീകൾക്ക് ഇത് പ്രയോജനപ്രദമാകുന്നുണ്ട്. തുച്ഛമായ സാലറി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ പ്രയോജനമാണ് ഈ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വേണ്ട വിധത്തിൽ ഗവൺമെന്റ് മുൻപോട്ട് ഇതിനെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: വെരി ഗുഡ്.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കൊല്ലം കാവനാട് സ്വദേശിയായ സുരേഷ് ചേട്ടനാണ് കേട്ടോ. ദീപ പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
3: ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ക്യാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർച്ചേ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0417420947047491909090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490909562669090. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ട്രൂ ടു സെലക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസറിംഗ് എന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെഎം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി റോക്ക് ആൻഡ് റോൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150 പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിൽ ഇന്നത്തെ ഫേസ്റ്റ് ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം ചേച്ചി, ആരാണ് വിളിക്കുന്നത്?
1: ഇത് ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
1: നല്ല വിശേഷം മോളെ.
0: സുഖായിട്ട് പോന്നോ?
1: സുഖായിട്ട് പോന്നു.
0: ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല, ഞാൻ അംഗൻവാടിയിലല്ലേ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. 12:45.
0: ഓക്കെ, ഇന്ന് നേരത്തെ വിളിച്ചല്ലോ.
1: നേരത്തെ വിളിച്ചല്ലോ, ഈ സമയത്തൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ സ്മൂത്തായിട്ട് പോകും.
0: അപ്പൊ മക്കൾക്ക് പാട്ടും കേട്ടോ ഉറങ്ങാല്ലേ.
1: ഇന്ന് എനിക്ക് ഭാഗ്യം എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണ്ടായ മോളെ. നമ്മൾ ആ സമയത്ത് വിളിച്ചോണ്ടിരിക്കുമ്പോ അതൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: പക്ഷെ കേൾക്കാതിരിക്കാനോ വിളിക്കാതിരിക്കാനോ പറ്റുന്നില്ല.
0: അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ഇന്ന് ഏത് പാട്ട് കേൾക്കണ്ടേ?
1: വർണ്ണത്തൊടി പോലെ, അല്ല സോറി, മലർ പൊടി പോലെ, വർണ്ണത്തൊടി പോലെ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: പാട്ട് പാടുന്നോ?
1: പാട്ട് പാടും, പക്ഷേ
0: ഒന്ന് പാടി നോക്കെങ്കിലേ.
1: വർണ്ണക്കൊടി പോലെ, അല്ല സോറി മോളെ തെറ്റിപ്പോയി,
0: കുഴപ്പമില്ല.
1: മലർ

0: ആഹാ, കൊള്ളാലോ. ഓക്കെ ചേച്ചി, ഇന്നും കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണോ ഡെഡിക്കേഷൻ?
1: അതെ, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചോദിക്കുന്നത്. പിന്നെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
1: താങ്ക് യു
0: ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത് വളരെ എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലേ, വിഷുക്കണി എന്ന സിനിമയിലെ മലർക്കൊടി പോലെ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. സലീൽ ചൗധരി സർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സർ വരികൾ എഴുതി, എസ് ജാനകി അമ്മ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ടും നല്ല കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് ആൽവിൻ ബി ബിജു കരുക്കം. എനിക്ക് വേണ്ടിയും എൻ്റെ ഫ്രണ്ട്സ് ആബിൾ ബ്രോയ്ക്കും ജോബിന് വേണ്ടിയിട്ടും എവൻഡി ഉണ്ണപ്പെത്ത എന്ന സോങ് വെക്കുമോ എന്ന് ചോദിച്ചാണ് ആൽവിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൽവിനും അതുപോലെ തന്നെ ആൽവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആബിൾ ബ്രോയ്ക്കും ജോബിനും വേണ്ടിയിട്ടും എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വാനം എന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ സിലംബർ ആസാനും അതുപോലെ തന്നെ യുവ ശങ്കർ രാജ സാറും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി യുവൻ ശങ്കർ രാജ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090 0474291909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909059625699. സൊ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
7: Fashionum Trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഇങ്ങനൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട് പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ആരാ സംസാരിക്കുന്നേ? രാജേഷ് ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ടോ?
1: രാവിലെ
0: ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ കുട്ടികളെയൊക്കെ കൊണ്ടാക്കാനായിട്ട് പോയി നിക്കാണോ?
1: ഞാൻ പോയി, രാവിലെ പോയി, 6 മണിയാകുമ്പോ പോകും, 9 മണിയാകുമ്പോ ഡ്യൂട്ടി കഴിയും.
0: അതെ അല്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് തുള്ളാത്ത മനവും തുള്ളും.
0: തുള്ളാത്ത മനവും തുള്ളും എന്ന സിനിമയിലെ
1: മേഘമായി വന്നു പോകുക,
0: മേഘമായി വന്നു പോകരു എന്ന പാട്ടാണ് കേക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: എല്ലാവർക്കും വേണ്ടിട്ട്.
0: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം ചേട്ടാ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാജേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, തുള്ളാത്ത മറവും തുള്ളും എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മേഘമേ വന്ന് പോകരൻ എന്ന പാട്ട്. അപ്പൊ ആ ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പാട്ടിന്റെയും ഈ ചേട്ടന്റെ പേരും തമ്മിൽ ചെറിയൊരു ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് പാടിയതും രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മളിപ്പോ വിളിച്ചതും രാജേഷ് ചേട്ടനാണ്. അപ്പൊ എന്തായാലും ചേട്ടൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വൈരമുത്തു സർ വരികൾ എഴുതി, എസ് എ രാജ്കുമാർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് സുൽത്താന ചേച്ചി, ഞാൻ വൈഷ്ണവാണ്. എനിക്ക് ഹാപ്പി ബി ഹാപ്പി മൂവിയിലെ ഈ നിമിഷം ശുഭനിമിഷം എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വൈഷ്ണവകുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഹാപ്പി ബി ഹാപ്പി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും വൈഷ്ണവകുട്ടിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വി ദേവാനന്ദ് സർ പാടി അതുപോലെ തന്നെ, ജോഫി തരകൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-2919-99-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 952-664-90-0952-6-6-6-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9 മുമ്പ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Yasid Coffee. Ivide ishtam pole vaattu.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനിക. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഇസി കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
1: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു, 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
4: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് കാനഡ ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി അടുത്ത് 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526490 0 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ട്രൂ ത്രൂ ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സരികയാണ്. ഹായ് ചേച്ചി, സുഖമാണോ? എനിക്ക് നീ ഒരു പുഴയായി തഴുക്കുമ്പോൾ സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് സരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സരികയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. തിളക്കം എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് നീ ഒരു പുഴയായി തഴുകുമ്പോൾ എന്ന പാട്ട്. കൈതപ്രം സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് കൈതപ്രം സർ, വരികൾ എഴുതി പി ജയചന്ദ്രൻ സർ, പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നുവാണ്. ഹായ് സുൽത്താന, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് അടുക്കപ്പിയാരെ കൂട്ടമണിയിലെ ഉല്ലാസ ഗായിക എന്ന പാട്ട് വെച്ച് തരുമോ? ഇതെൻ്റെ മകൾ മിന്നുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ചിന്നു ചേച്ചി എന്തായാലും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്നു ചേച്ചിയുടെ മകളായിട്ടുള്ള മിന്നുവിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അടുക്കപ്പിയാരെ കൂട്ടമണി സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ഉല്ലാസ ഗായിക എന്ന പാട്ട്. ഷാൻ റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ വരികൾ എഴുതിയത് മനോ മഞ്ജിത് സാറാണ്. അതുപോലെ തന്നെ വിധു പ്രതാപും നമ്മീഷൻ ഷാൻ റഹ്മാനും എല്ലാവരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു കിട്ടിലം പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: നമസ്കാരം, എന്തുണ്ട് വിശേഷം? എന്തുണ്ട്?
3: നമസ്കാരം സുൽത്താന, എന്തുണ്ട് വിശേഷം?
2: സുഖമായിട്ട് പോകുന്നു. അവിടെയോ?
3: ഇപ്പുറത്തെ ലൈനി ആരാന്ന് അറിയണ്ടേ?
2: അറിയണം. ആരാണ്? അജയമണി ചേട്ടാ. എന്തുണ്ട്? എന്തുണ്ട് വിശേഷം? ഇവിടെയും സുഖം. മണിച്ചേച്ചിയൊക്കെ എന്തോ
3: പറയുന്നേ?
2: ഫുഡ് കഴിച്ചില്ല. പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നിട്ട് സാവധാനം കഴിക്കണം. ഇന്ന് സ്പെഷ്യല് എന്താണെന്ന് ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല.
3: എന്നാ ഞാൻ പറയാം.
2: ഓ പറ.
3: പാലാട്ട് ഗോപനാഥ ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്നൊരു ഗന്ധർവ രാജകുമാര, അത് സ്പെഷ്യല്.
2: അതാണ് ഇന്നത്തെ സ്പെഷ്യല്.
3: ഓഹോ,
2: ഓക്കെ. അതെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സ്പെഷ്യൽ ഇന്ന് ആർക്ക് വേണ്ടിട്ടാ?
3: ഇന്ന് മണിക്ക് വേണ്ടിട്ടാ.
2: മണിച്ചേച്ചിക്ക് വേണ്ടിട്ട്. അജയ് മണിച്ചേട്ടന്റെ സ്പെഷ്യൽ ആണിത്.
3: ഓഹോ,
2: ഓക്കെ. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
3: ഓക്കെ, താങ്ക് യു.
2: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയ് മണിച്ചേട്ടനാണ്. അജയ് മണിച്ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് മണിച്ചേച്ചിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു പാട്ട് ഏതാന്ന് കേൾക്കണ്ടേ? ചന്ദനപ്പല്ലക്കൽ വീട് കാണാൻ വന്ന എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മണിച്ചേച്ചിക്ക് വേണ്ടിട്ട് പ്രത്യേകം അജയ് മണിച്ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. പാലാട്ട് കോമ്പൻ എന്ന സിനിമയിൽ എ എം രാജ സാറും പി സുശീലാമ്മയും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി വയലാർ രാമവർമ്മ സാർ വരികൾ എഴുതി എം എസ് ബാബുരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്ന മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൽഷിഫാനയാണ്. ഹേ, ഞാൻ അൽഷിഫാനയാണ് ഫ്രം പുലനൂർ. എനിക്ക് സന്തോഷം മൂവിയിലെ പൂം ഫൈതലെ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഷിഫാനയുടെ കുഞ്ഞനുദിയത്തിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയുള്ള ഒരു സിനിമയാണ് സന്തോഷം എന്ന സിനിമയിൽ ചിത്രാമ്മ പാടി വിനയ് ശശികുമാർ സാർ വരികൾ എഴുതി അതുപോലെ തന്നെ പി എസ് ജയഹരി സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് പൂം പൈതലി കുഞ്ഞോമ്പല എന്നൊരു പാട്ട്. അപ്പം ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-2919-1909-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90 9526490-0. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ധ്യാൻ സാദ്വിക്കാണ്. ഹലോ ആസ്ട്രിയ എഫ് എം, ഐ ആം ധ്യാൻ സാദ്വിക്. ഐ വാണ്ട് ചീരപ്പൂവുകൾ സോങ്, പ്ലീസ് ഡെഡിക്കേറ്റ് ദിസ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞാണ് നമുക്ക് ധ്യാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ധ്യാനു വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ധനം എന്ന സിനിമയിൽ നമ്മുടെ ചിത്രാമ്മ പാടി, പി കെ ഗോപി സാർ വരികൾ എഴുതി, രവീന്ദ്രൻ മാഷി മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് ചീരപ്പൂവുകൾ കൊമ്പ കൊടുക്കുന്ന എന്ന പാട്ട്. അപ്പം എന്തായാലും ധ്യാൻ സാത്വിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനീഷ് ചേട്ടനാണ്. ഹായ്, ഞാൻ വിനീഷ്, സ്ഥലം കോട്ടാത്തല, പണയിൽ. എനിക്ക് പയ്യ എന്ന സിനിമയിലെ അടടാ മടടാ എന്ന സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് വിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിനീഷ് ചേട്ടന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എന്നെ മുത്തുകുമാർ സർ വരികൾ എഴുതിയ പയ്യ എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. യുവൻ ശങ്കർ രാജ മ്യൂസിക് കമ്പോസ് ചെയ്തു, രാഹുൽ നമ്പ്യാറും സൈന്ധവിയും ചേർന്ന് പാടിയ ഒരു റൊമാൻറ്റിക് പാട്ട്. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-90-0-4-7-4-2-9-1-9-0-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9524-90-0-9-0-9-5-2-6-6-4-9-0-9-0. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: യാസിബ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ കോളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണയാണ്. ഹായ്, ഞാൻ കൃഷ്ണ, പത്തനംതിട്ടയിൽ നിന്നാണ്. എനിക്ക് പാതിരാമഴ ഏതോ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് കൃഷ്ണകുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഉള്ളടക്കം എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി ബ്യൂട്ടിഫുള്ളാക്കി കൈതപ്രം സർ, വഴികൾ എഴുതി ഔസേ ബച്ചൻ സർ, മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് പാതിരാ മഴ ഏതോ എന്നൊരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കൃഷ്ണയ്ക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. ഹലോ ആശ്രയ, എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് മൃദുല വാര്യരും ജോബ് കൊറീനും ചേർന്ന് പാടിയ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0940 4. 2919 0990 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9522 6649 0950 5266 9090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ് ആശ്രിയ എഫ് എം, ഞാൻ പെരിങ്കുളത്ത് നിന്നും രമ്യ അനിൽകുമാർ. എനിക്ക് പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന എന്ന പാട്ട് വെച്ച് തരുമ്പോൾ എന്ന് ചോദിച്ച് രമ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പൂത്തഞ്ചേരി സാർ വരികളെഴുതി, നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് പിന്നെയും പിന്നെയും ആരോക്യനാവിൻ്റെ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് തന്നെ എമ്മി ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കിന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ എന്നാലും ഈ ഒരു ലൈവിൻ്റെ ടൈമിൽ എല്ലാവരും വിളിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ പോവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്കെന്തായാലും പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ഐക്കൺ 2024 കിരീടം ചൂടിയ ഇന്ന് ഒരുപാട് പേർക്ക് ബോഡി പോസിറ്റിവിറ്റിയുടെയും ആത്മവിശ്വാസത്തിന്റെയും വലിയൊരു ഇൻസ്പിറേഷൻ ആയ ദ വൺ ആൻഡ് ഓൺലി ബിൻസി ജോയ് ആണ്. വെൽക്കം ചേച്ചി, വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, എന്തുകൊണ്ട് വിശേഷം?
1: നന്നായി പോകുന്നു.
0: കേരള ബ്യൂട്ടി ഐക്കൺ 2024 കിരീടം ചൂടിയ ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ കേരളാസ് ഫസ്റ്റ് വിറ്റിലുഗോ മോഡൽ എന്ന ആ ഒരു റെക്കഗ്നീഷൻ ആദ്യമായി കേട്ടപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്?
1: ആക്ച്വലി അതൊട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പും പജന്റ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ അടിക്കാൻ പറ്റുമെന്നൊന്നും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ലൈഫിൽ ഇതുവരെ കിട്ടിയ നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു അത്.
0: ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ മോഡലിംഗ് രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിച്ച ഒരു മെയിൻ ഫാക്ടർ എന്തായിരുന്നു?
1: ചെറുപ്പം മുതലേ നമ്മള് സിനിമയൊക്കെ കാണുമ്പോ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ നല്ലൊരു പ്രായം എത്തിയപ്പോഴാണ് നമുക്ക് വിറ്റിലിഗോന്റെ തുടക്കം വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പോ ഇറ്റലിക അത്യാവശ്യം സ്പ്രെഡ് ആയതിനു ശേഷം ഞാൻ ചെയ്യുന്ന ഒരു 3 ഷോർട്ട് മൂവിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പരിചയം ഇല്ലാണ്ടാണ് മോഡലിംഗ് ഇറങ്ങുന്നത്. രണ്ടിനും തീരെ ബേസ് ഇല്ലാണ്ടാണ് ഞാൻ രണ്ട് രംഗത്തേക്കും കയറിയത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം. Yes, we are back on loudspeaker. കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. എന്തായാലും ഞാനൊന്ന് ഒറ്റയ്ക്കല്ലായി. എന്റെ ഒപ്പം കേരളത്തിലെ തന്നെ ഫസ്റ്റ് വിറ്റിലുഗോ മോഡൽ ആയിട്ടുള്ള ബെൻസി ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഈ വിറ്റിലുഗോ ഒക്കെ മാറാൻ വേണ്ടി ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഇന്നും ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
2: ഇത് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഇഷ്യൂ ആണ്. പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് കൂടോത്രമോ അങ്ങനെ ബ്ലാക്ക് മാജിക് എന്ത് ചെയ്താലും മാറുന്നൊന്നുമില്ല. അതൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ആൾക്കാര് കുറച്ചു പേര് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ മാറ്റം വരണമെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് അത് 2026 ഇതിനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവര് കംബാക്ക് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക എന്ന് പറയാനേ ഉള്ളൂ. കണ്ണു തുറന്നു വരൂ എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ചർമ്മത്തിലൊക്കെ ഈ പാടുകൾ കൊണ്ട് ക്രീം ഇട്ട് വെളുക്കാൻ നോക്കിയിട്ട് പാറിപ്പോയതാണ് എന്നൊക്കെ ചില കമന്റ്സ് ഒക്കെ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഇത്തരം മോശം കമന്റുകളോട് എങ്ങനെയാണ് ഇപ്പൊ പ്രതികരിക്കാറില്ലെങ്കിൽ? ആദ്യമായിട്ട് ഇങ്ങനത്തെ കമന്റ്സ് കേൾക്കുമ്പോൾ എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു?
2: ഫസ്റ്റ് ടൈം ഒക്കെ വെളുത്തിട്ട് പാറിയതാണോ, ഗ്ലൂട്ടി ആണോ, അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീം എന്തെങ്കിലും ആണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. സ്റ്റിൽ അത് എൻക്വയറി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആദ്യമൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്തോ ഒരു വിഷമമൊക്കെ ആയിരുന്നു. ഇൻ ദ സെൻസ് എന്നെ കാണുന്നവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ട്രൈ ഔട്ട് ചെയ്ത്, കാരണം എനിക്ക് രണ്ട് ഷെയ്ഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് എന്റെ ഫേസ് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരുന്നു, ബട്ട് എന്റെ നെക്കിന്റെ പോർഷനിൽ ബ്രൗൺ സ്കിന്നിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഫേസ് മാത്രമായിട്ട് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഫേസിൽ മാത്രം എന്തോ ചെയ്ത് വെളുപ്പിച്ചേക്കാണ്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് വിഷമമുണ്ടായി, ബട്ട് ഇപ്പൊ എന്റെ മോസ്റ്റ് ഓഫ് ദി പാർട്ട് കവേർഡ് ആണ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഗ്ലൂട്ടോത്തയാണോ പ്ലാസ്റ്റിക് സർജറി ആണോ ഒക്കെ.
1: ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ ഇൻസ്റ്റാ പേജ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലൊന്നും തോന്നത്തേ ഇല്ല ഇങ്ങനെ.
2: കാരണം ഇങ്ങനെ ഇങ്ങനെ ആയതിനു മുന്നും ഞാനുണ്ട്. അതില് ഞാനിങ്ങനെയല്ല എന്നുവെച്ചാല് എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളില് ബ്രൗൺ സ്കിൻ ആയിരുന്നു. ബട്ട് ഇതിപ്പോ കാലക്രമേണ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞ ഈ വിറ്റിലുഗോ എന്ന് പറഞ്ഞ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറുന്ന ഒന്നാണോ?
2: ഈ വിറ്റിലുഗോ എന്നത് ആദ്യം ഒരു രോഗമല്ല, അതൊരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു കണ്ടീഷൻ ആണ്. ഇത് മാറും മാറില്ല, രണ്ടു തലങ്ങളുണ്ട്. ചിലർക്ക് ഒന്നോ രണ്ടോ പാച്ച് വന്ന് ലൈഫ് ലോങ് അത് ആ പാച്ച് അങ്ങനെ നിലനിൽക്കും, അതിന് വേറെ മാറ്റങ്ങൾ ഉണ്ടാവില്ല, വേറെ പാച്ചസ് വേറെ വരില്ല, ആ പാച്ച് ഉള്ള പാച്ച് വലുതാവില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് വേറെ ചിലർക്ക് മൾട്ടിപ്പിൾ പാച്ചസ് വരും, പിന്നെ ബോഡി ഫുള്ള് സ്പ്രെഡ് ആവും. പലർക്കും പല രീതിയിലാണ് വിറ്റിലുഗോ വരുന്നത്. ചിലർക്ക് പൊള്ളിയതിന് ശേഷം വരുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് കുറച്ചധികം ഭാഗത്ത് വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് രൂപമാറ്റോ ഭാവമാറ്റോ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും.
1: അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോ തന്നെ കേട്ടു, അല്ലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചെടുത്ത് നമുക്ക് ചോദിച്ചറിയാനുണ്ടോ? അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കോപം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. യെസ്, ഇന്ന് June 25th ആണ്, അതായത് വേൾഡ് വിറ്റിലുഗോ ഡേ ആണ്. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, കേരളത്തിലെ തന്നെ ഫസ്റ്റ് വിറ്റിലുഗോ മോഡൽ ആയിട്ടുള്ള ബെൻസി ജോയ് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടു അല്ലേ, അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. അപ്പൊ ചേച്ചി, അപ്പൊ ശേഷം ഈ ബോഡിയിൽ, ഈ ബോഡി പാർട്സിൽ ശരീരത്തിൽ ആദ്യമായിട്ട് ഈ നിറവ്യത്യാസം കണ്ടത് ഏത് ഏജ് ടൈപ്പിലാണ്, അതായത് ടീനേജിലാണോ അതോ കുട്ടിക്കാലത്തെയാണോ, ഏത് ടൈമിലാണ് അത് റിയലൈസ് ചെയ്തത്?
2: എന്റെ ഒരു ടൈം ടീനേജ് ടൈമിലാണ് ഇത് എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ,
2: 15-16 ആ ഒരു ഏജ്.
1: അപ്പൊ ഇത് വിറ്റിലുഗോ ആണെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
2: ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ലായിരുന്നു. ആദ്യം നമ്മള് സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് വൈറ്റമിന്റെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നെ വിട ചെയ്തത്. നമ്മളത് കഴിച്ച് കുറെ നാൾ അങ്ങനെ പോയി. ബട്ട് വേറെ പാച്ചസ് വന്നപ്പോഴാണ് വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് വിറ്റിലുഗോ ആണ് എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഒരു ടീനേജർ എന്ന നിലയിൽ ഇത് കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ, എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ?
2: ആദ്യം എനിക്കിത് പാച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്കിത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ബാക്കി എന്റെ എല്ലാ ഭാഗവും ബ്രൗൺ സ്കിൻ ആണ്, ഒന്നോ രണ്ടോ ചെറിയ ഡോട്ടുകളെ ഉള്ളൂ, അതിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പോകെ പോകെയാണ് എനിക്ക് പ്രശ്നങ്ങളായി തുടങ്ങിയത്. കാരണം കുറച്ചും കൂടെ അധികം സ്ഥലങ്ങളിൽ വന്നു, ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ആൾക്കാർ ഇപ്പൊ കയ്യിലേക്കൊക്കെ രൂക്ഷമായിട്ട് നോക്കാൻ തുടങ്ങി, ഫേസ് നോക്കാൻ തുടങ്ങി, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റാണ്ടായി തുടങ്ങി, പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ല, ഫോട്ടോ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കിതൊരു പ്രശ്നമായി മാറിയത്.
1: ഓക്കെ ഓക്കെ, അപ്പൊ അന്നേ ഇത് മെന്റലി സ്ട്രോങ് ആയിരുന്നു ഇതൊക്കെ ഫേസ് ചെയ്യാനായിട്ട്, അതോ പോകെ പോകെ ആയിരുന്നു സ്ട്രോങ് ആയി തുടങ്ങി?
2: ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ആക്ച്വലി. ബട്ട് ഇത് വന്നിട്ട് ടൈമിൽ തന്നെ നമ്മൾ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇല്ല, ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും കണ്ടിട്ടില്ല ഇതുവരെ. സോ എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. എന്തായാലും ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കേരളത്തിലെ തന്നെ ഫസ്റ്റ് വിറ്റിലുഗോ മോഡലായിട്ടുള്ള ബെൻസി ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, അപ്പൊ ഈ വിറ്റിലുഗോ വെറും ഒരു നിറവ്യത്യാസം മാത്രമാണോ, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പോലുള്ള മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ഈ ഒരു വിറ്റിലുഗോ കാരണം?
2: ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഈ കാണുന്ന പോലെയല്ല വിറ്റിലുഗോ, നമ്മൾ ഹൈ മെയിന്റനൻസ് ആണ്. എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ്. ഇപ്പൊ എന്നെ ഒരു കൊതുക് അടിച്ചാൽ കൂടെ നമ്മൾ ഒന്നും ബലത്തിൽ നമുക്കൊന്നും സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഭാഗത്ത് സ്കിൻ ഇളകിപ്പോവും. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിയാൽ തന്നെ നമ്മുടെ ആ ഭാഗത്ത് അത്രയും ഭാഗത്ത് കളർ മാറും. എന്ന് വെച്ചാൽ അവിടെ ചോര ചത്ത് കിടക്കും, ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നീല കളറൊക്കെ വരും. അത് മാത്രമല്ല വെയിൽ കൊള്ളുമ്പോ, ഏറ്റവും ഏർലി മോർണിംഗില് വെയിലും ലേറ്റ് ഈവനിങ്ങില് വെയിലും മാത്രമേ എനിക്ക് കൊള്ളാൻ പറ്റുള്ളൂ. വീട്ടിലേക്കുള്ള ആർക്കും അങ്ങനെ തന്നെയാണ്. കാരണം അതല്ലാത്ത സൺലൈറ്റ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അതായത് സ്കിന്ന് ബേൺ ആവാണ് ചെയ്യുന്നത്, സൂര്യാഘാതമായിട്ടൊരു എഫക്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോൾ സ്കിന്ന് പീലാവും, സ്കിന്ന് നീര് വരും, ആ ഭാഗം തൊടാൻ പറ്റാതെയാവും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുള്ളു. അത് മാത്രമല്ല ചൂടുള്ള സ്ഥലത്തേക്ക് പോവാൻ, ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും തീ കത്തിച്ചേക്കുവാന്ന് വിചാരിക്കും, ആ തീന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ശക്തിയായി മഴ പെയ്യുന്നത്, ഈ സെയിം പ്രശ്നങ്ങൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് തരഞ്ഞാലോ ഭയങ്കരമായിട്ട് ചിരിച്ചാലോ നമ്മൾ ഫുള്ള് ഫേസ് ഒക്കെ അകച്ചമന്ന് വരും. പിന്നെ നമ്മള് റെഡ് പെയിന്റ് അടിച്ച വെച്ച പോലെയൊക്കെ ഇരിക്കും. അത് നല്ല ബുദ്ധിമുട്ടാണ്, നമ്മൾ ഈ കാണുന്ന പോലെയല്ല.
1: അപ്പൊ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ പറ്റുമല്ലേ സർവൈവ് ചെയ്യാൻ.
2: സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിലാണ് പ്രശ്നം, ഫുൾ കവർ ചെയ്തൊക്കെ ഇറങ്ങണം. മഴ വന്നാൽ മഴയും കൊള്ളാൻ പറ്റില്ല, അതാണ് പ്രശ്നം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയുവാനുള്ള ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. യെസ്, ഇന്ന് June 25th ആണ്, അതായത് വേൾഡ് വിറ്റിലുഗോ ഡേ ആണ്. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, കേരളത്തിലെ തന്നെ ഫസ്റ്റ് വിറ്റിലുഗോ മോഡൽ ആയിട്ടുള്ള ബെൻസി ജോയ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടു അല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. അപ്പൊ ചേച്ചി, ഈ ഡയറ്റും വിറ്റിലുഗോയും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒരു കണക്ഷൻ ഇല്ല.
1: ഇന്നലെ കൂടി ഞാൻ എന്റെ ഒരു ഫോളോവർ ാണ് ബട്ട് പുള്ളിക്ക് വീട്ടിലേക്ക് ഉണ്ട്. ഇന്നലെ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് റോഡ് സൈഡ് വെച്ച് കണ്ടു. അപ്പൊ അത് ഒരു

ഒരു ഞാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഒരു 10 പേര് കൂടുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഈ ചോദ്യങ്ങൾ, ഈ സൊസൈറ്റി അങ്ങനെ ആയിരുന്നു ആ ടൈമിൽ. ഞാൻ പറയുന്നത് കുറച്ച് ഇയേഴ്സ് മുന്നത്തെ കാര്യമായിട്ടോ പറയുന്നത്. ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഉള്ളത് കൊച്ചിയിലാണ്. മേ ബി എനിക്ക് ഇവിടെ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. കുറച്ചും കൂടി നാട്ടിൻപുറം ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കൂടുതലാണ്, ചോദിക്കലും പറയലും ഒക്കെ. ആ ഒരു ടീനേജർ ഒരു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു പ്രായത്തില് ഇത് വന്നിട്ട് നമ്മളുടെ ഫ്രണ്ട്സിന് അതൊരു ബുദ്ധിമുട്ട്. നമ്മള് ക്ലാസ്സിൽ പോയിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അതൊരു ബുദ്ധിമുട്ട്, നമ്മളെ അടുത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്റെ കോളേജ് ടൈമിലൊക്കെ എന്റെ പ്രൈം ടൈമാണ് അത്. ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്നൊക്കെ. എനിക്ക് ഞാൻ കുടിച്ച ബോട്ടിലിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പറ്റൂല, ഇത് ഞങ്ങൾക്ക് പകരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മെന്റലി ഞാൻ നല്ല ഒരു സ്ട്രെസ്ഡ് ആയിരുന്നു ആ ടൈം. ഞാൻ ഒട്ടും ഓക്കെ അല്ല. എന്താണ് ഇപ്പൊ ഈ ഓക്കെ ആയിട്ടിരിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ്.

0: നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കേരളത്തിലെ തന്നെ ഫോർസ് വീറ്റിൽ ഗോ മോഡലായിട്ടുള്ള ബെൻസി ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, അപ്പൊ ഈ ആളുകളുടെ ചോദ്യമൊക്കെ കേട്ട ആ ഒരു കുഞ്ഞു മനസ്സാ തളരുന്ന ആ ഒരു ടൈമിലും ഇമോഷണലി ഒന്ന് റീചാർജ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത്?
2: ഞാൻ ടൈമില് സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ആരെങ്കിലും എന്നെ മോട്ടീവ് ചെയ്യണം. അപ്പൊ ആ ടൈമിലും മോട്ടീവ് ചെയ്തത് പാരന്റ്സ് ഒക്കെ തന്നെയായിരുന്നു. കാരണം അവര് പറയുന്നതെന്ന് വെച്ചാൽ നമ്മള് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുത്തു, നമ്മളിങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ബലം.
1: ഓക്കെ, അപ്പൊ ഈ സിനിമയും റിയൽ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണല്ലോ, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, നമ്മുടെ അർജുൻ അശോകൻ അഭിനയിച്ച തലവരെ എന്ന സിനിമയിലെ ആ മൂവിയിലെ മെയിൻ ക്യാരക്ടറും വിജിലുക ഫേസ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ?
2: പടമേ എന്റെ കഥയാണ്. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഒരു ഞാനൊരു റിവ്യൂ പറയുന്നുണ്ട് ആ മൂവി കണ്ടിറങ്ങുമ്പോ. കാരണം അതിന്റെ ഡയറക്ടർ എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ പടം കാണാനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പടം കണ്ടതിനു ശേഷം എക്സാക്ട്ലി എനിക്ക് എന്നെ തന്നെ അതിൽ കാണാൻ പറ്റിയത്. കാരണം നമുക്ക് ഫാമിലിയിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ഒരു മൂവിയുടെ കാര്യത്തിൽ പോയാലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ആദ്യമൊക്കെ ഞാൻ മൂവി ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്നെ ഫുള്ള് ഡിം ആക്കുമായിരുന്നു, എന്നുവെച്ചാൽ മേക്കപ്പ് ഇട്ട് എന്റെ കളർ മൊത്തം മാറ്റുമായിരുന്നു. എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയി തുടങ്ങി. ഫസ്റ്റ് ഒന്നോ രണ്ടോ പടം ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയതിനു ശേഷം ഞാൻ പിന്നെ മേക്കപ്പ് കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എന്നെ ഡിമ്മാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാതെ.
1: യെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോ തന്നെ കേട്ടു. അല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയെടുത്ത് നമുക്ക് ചോദിച്ചറിയാനുണ്ടോ? അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90 സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

0: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. യെസ്, ഇന്ന് June 25th ആണ്, അതായത് വേൾഡ് വിറ്റിലിഗോ ഡേ ആണ്. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, കേരളത്തിലെ തന്നെ ഫസ്റ്റ് വിറ്റിലിഗോ മോഡൽ ആയിട്ടുള്ള ബെൻസി ജോയ് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടു അല്ലേ, അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. അപ്പൊ ചേച്ചി,
1: ഓക്കെ, അപ്പൊ സിനിമകളിലും വീഡിയോകളിലും ഈ വിറ്റിലിഗോ ഉള്ള ആളുകളെ കൂടുതൽ കാണിക്കേണ്ടത് സൊസൈറ്റിയുടെ ചിന്താഗതി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
2: ഇല്ല, വിശ്വസിക്കുന്നില്ല. കാരണം ഒരു പാട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിറ്റിലിഗോ ഉള്ള ആളുടെ വേറൊരു പാട ഇറങ്ങുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറങ്ങില്ല. കാരണം അത് ആ ഒരു സ്റ്റോറി ബേസ്ഡ് മാത്രമായിട്ട് പോകുന്നതാണ്, അല്ലാണ്ട് കഴിവിനെ എല്ലാം നമ്മൾ ഇവിടെ ഷോക്കേസ് ചെയ്യുന്നത്. അങ്ങനെ ഷോക്കേസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇപ്പോഴും മാറാത്തൊരു സംഭവമാണത്, ഇങ്ങനെയുള്ളവർ. ഇപ്പൊ കൊറേ കൂടി ബെറ്റർ ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ബട്ട് നമ്മുടെ ഈ സമൂഹം അങ്ങനെ അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല.
1: തീർച്ചയായിട്ടും എന്തായാലും ഒരു മാറ്റം വരുമെന്ന്
2: പ്രതീക്ഷിക്കുന്നു. കാരണം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമ്മൂട് സർ. അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ഒരു സർജറി ചെയ്ത് ആക്സിഡന്റ് എന്തോ ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. ആളുടെ കഴിവിനെയാണ് ഇവിടെ അംഗീകരിച്ചത്, ആളുടെ കഴിവിനെയല്ല.
1: തീർച്ചയായിട്ടും
2: ഇപ്പൊ അത്രയും ലെവലിൽ ആള് നിന്ന് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ അംഗീകരിച്ചിട്ടാണ്. അപ്പൊ ഇൻ ഫ്യൂച്ചർ എന്തായാലും വിറ്റിലിഗോ ഉള്ളതോ അല്ലെങ്കിൽ സൊറൈസിസ് ഉള്ളതോ ആരും ആയിക്കോട്ടെ, അവരെ സമൂഹം അംഗീകരിക്കുന്ന ഒരു സമയം വരും.
1: തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ നമുക്ക് എന്ന് ആശംസിക്കാം അല്ലേ. അപ്പൊ ഈ ഒരു വേൾഡ് വിറ്റിലിഗോ ഡേയിൽ നമ്മുടെ ലിസണേഴ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണ്?
2: എന്താന്ന് വെച്ചാല് വിറ്റിലിഗോ ഉള്ളവർ ഒരുപാട് പേരുണ്ട് ഇപ്പോ. സ്റ്റിൽ ഇപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തർ പുതിയ പുതിയ ആളുകൾക്ക് വിറ്റിലിഗോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിറ്റിലിഗോ ഉള്ളവരെ നിങ്ങൾ നോർമൽ ആൾക്കാരായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. അവര് സ്പെഷ്യൽ ആണെന്ന് അങ്ങനെയൊന്നും വേണ്ട. നോർമൽ, നിങ്ങൾ നോർമൽ ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നത് അത് മതി. ദർ ഇസ് നോ സിമ്പത്തി, ദർ ഇസ് നോ എക്സ്ട്രാ കെയർ, ഒന്നും വേണ്ട. നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ടഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ സ്റ്റീരിയോടൈപ്പ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ചേച്ചി. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.
2: ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

Namaskaram, very good evening and welcome to Ashraya Premier League on Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എ പി എല്ലുമായിട്ട് ഇതാ വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. എന്തായാലും ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. ഗെയിം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. ഗെയിമിൽ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളിങ്ങനെ കാത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ഗെയിം എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അയക്കുകയാണെങ്കിൽ പിന്നെ ലക്കും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീക്കിലെ വിന്നർ, ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളായി മാറാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മളെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഗെയിമിലൂടെ കുറച്ചധികം അറിവ് എന്തായാലും സമ്പാദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മറക്കണ്ട. നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾ ഇങ്ങനെ കാത്ത് കാത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് ആരാണ് എന്ന് കണ്ടുപിടിച്ച് ലൈവിലൂടെ വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്.
2: മുതൽ മുറയെ കിള്ളിപ്പാർത്തേ, മുതൽ മുറയെ കണ്ണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃതയാണ് കേട്ടോ. സ്റ്റീഫൻ ഹോക്കിംഗ് എന്നുള്ള ആൻസറാണ് അമൃത നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജീവൻ ജോസഫ് ആണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് തന്നെയാണ് ജീവനും മെസ്സേജ് പറഞ്ഞിരിക്കുന്ന ആൻസർ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നാണ്. ആൻഡ് ജെയ്സൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. അന്ന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. നയന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മാളു സോന എന്നിവർ ചേർന്നിട്ടാണ് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിനന്ദാണ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അഭിനവ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ഈ ഒരു പുസ്തകം. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഡി എൻ എയുടെ പൂർണ്ണ രൂപം എന്താണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡി എൻ എയുടെ പൂർണ്ണ രൂപം എന്താണ്? അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526496909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Odanavattam Pulse Speciality Clinicil inimudal ella velliyazhchayum vaigitte 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjith Nadinte sevanam labhyamaanu koodathe ella yaraazhchagalilum raavile 10 mani mudal dermatology opil Dr. Navadeep Ravikumarinte sevanam labhyamaanu bookinginayi vilikku 0474296215 02 Pulse Speciality ക്ലിനിക് ഓടനാവട്ടം എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര കോൺടാക്ട് 999 5873 115

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഡി എൻ എയുടെ പൂർണ്ണ രൂപം എന്താണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490900 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇന്നലെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണ് അഭിരാമി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് തന്നെയാണ് അർച്ചനയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ശിവദത്തൻ, വിശ്വൻ ചേട്ടൻ ഫ്രം എളമന്നൂർ, അൻസിൽ ഫ്രം കൊല്ലം എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് തന്നെയാണ്. അഞ്ചു ആൻഡ് ഫൈനലി പാർവതി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഡി എൻ എയുടെ പൂർണ്ണ രൂപം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490900 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ. ഇപ്പോൾ തിരുവല്ലയിലും ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road, Private Bus Standinu Sameepam, Pulaman, Kottarakara.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്മി ആർ ജെ അനൂഷ. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ് കേട്ടോ. ഇയർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഭിരാമി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ചെവിയിൽ എന്ന് തന്നെയാണ്. സ്റ്റേപ്പിസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു അസ്ഥിയുടെ പേര്. ഓക്കെ, ആൻഡ് അർച്ചനയാണ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചെവിയിൽ എന്ന് പറഞ്ഞിട്ടാണ് അർച്ചനയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് അഞ്ചു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഇയർ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ചെവി എന്നാണ്. അഞ്ചിൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ചെവി എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർ ശിവയാണ്. ചെവിയിൽ എന്ന് പറഞ്ഞിട്ടാണ് ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ജീവൻ ജോസഫ്, അനുപമ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ചെവിയിൽ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ചെവിയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗ്യലക്ഷ്മിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ ചെവിയിലാണ്. സ്റ്റേബിസ് എന്നാണ് ഈ ഒരു അസ്ഥിയുടെ പേര്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? വേഗം കണ്ടുപിടിച്ച ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന ചോദ്യമായിരുന്നു ഞാൻ ബ്രേക്കിന് മുൻപായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ആ ഒരു ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന പേരാണ് അർച്ചന അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. നെക്സ്റ്റ് മെസ്സേജ് അറിയിച്ചിരിക്കുന്നത് അഞ്ജു ആണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് തന്നെയാണ് അഞ്ജു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് ഫ്രം നെല്ലിക്കുന്നം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്നാണ് വിഷ്ണുവും ഷമിയും ചേർന്ന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിനന്ദ്, ജീവൻ, ജോസഫ് എന്നിവർ ചേർന്നിട്ടാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് തന്നെയാണ് അയച്ചിരിക്കുന്ന ആൻസർ. സോന, മാളു, നയന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിൽ എം എസ് ആണ്. അൻസിലും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് തന്നെയാണ്. അപ്പോൾ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ, കറക്റ്റ് ആൻസർ വരുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് തന്നെയാണ്. പേരിൽ തന്നെ ബെൽ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരികാവയവം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്നർ ഓർഗൺ, ആന്തരികാവയവം ഏതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരികാവയവം? അപ്പോൾ ഏതാണ് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526496090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഇന്റേണൽ ഓർഗൺ ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. ലിവർ എന്ന് പറഞ്ഞിട്ടാണ് മേരിക്കുട്ടി ചേച്ചി നമുക്ക് ആൻസർ ചെയ്തിരിക്കുന്നത്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലിവർ. ദേവിക, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലിവർ എന്നാണ്. സോന, മാളു, നയന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലിവർ. നവീൻ, ജിബിൻ, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ലിവർ എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കരൾ എന്നാണ്. ആൻഡ് വിഷ്ണു, ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ലിവർ എന്നാണ്. ഭാഗ്യലക്ഷ്മി, ഡാനിമോൾ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കരൾ എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമയെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലിവർ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൺ, ആന്തരിക അവയവം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ലിവർ ആണ്. കരൾ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu, vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkiyirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ,
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം, ദ ബിഗ് ഓഷ്യൻ, ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ഹലോ,
0: കേൾക്കാമോ? ഹലോ,
1: ഹലോ.
0: ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526490900 എന്ന നമ്പറിലേക്ക്. 9526649090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങളുടെ ആൻസർ അറിയിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും വലിയ ഓഷ്യൻ ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. പസഫിക് സമുദ്രം എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷ്ണു, ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ശാന്തസമുദ്രം എന്ന് പേരുള്ള പസഫിക് സമുദ്രമാണ് എന്നാണ്. പ്രവീൺ, ദേവിക, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പസഫിക് ഓഷ്യൻ എന്ന് തന്നെയാണ്. ആൻഡ് മാളു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പസഫിക് ഓഷ്യൻ. നയന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പസഫിക് എന്നാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജീവൻ ജോസഫ് ആണ്. ജീവനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പസഫിക് എന്ന് തന്നെയാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായിട്ടുള്ള സമുദ്രം ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പസഫിക് സമുദ്രമാണ്. പസഫിക് ഓഷ്യൻ ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണത്തിൻ്റെ തന്നെ മൂന്നിലൊന്ന് ഭാഗത്തോളമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ തന്നെ ഒന്ന് വിചാരിക്കുക എത്രത്തോളം വലുതാണ് എന്നുള്ളതല്ലേ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർഗോപമാൻ. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: ഒരു കള്ള് ഷോപ്പിൽ നടക്കുന്ന കൊലപാതകം, തുടർന്നുണ്ടാകുന്ന കുറ്റാന്വേഷണം. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കള്ള് ഷാപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പ്രാവിൻകോട് ഷാപ്പ് എന്ന സിനിമയുടെ കഥ നടക്കുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 വരെയിരുന്ന് കള്ളുപിടിക്കുന്നു. ചീട്ടുകളി കള്ളുകൂടി ചീട്ടുകളി കള്ളുകൂടി ചീട്ടുകളി കള്ളുകൂടി ചീട്ടുകളി. രണ്ട് ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ.
0: കള്ളുകൂടിയും ചീട്ടുകളിയും ഒക്കെ ആയിട്ട് ഷാപ്പ് സജീവമായ ദിവസം ഷാപ്പിനകത്തൊരു മരണം നടക്കുന്നു. ഷാപ്പുടമ കൊമ്പൻ ബാബുവിനെയാണ് ഷാപ്പിനുള്ളിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണുന്നത്. ബാബു എന്തിനു മരിച്ചു? അത് ആത്മഹത്യയോ കൊലപാതകമോ? സംഭവം നടക്കുമ്പോൾ ഷാപ്പിനകത്തുണ്ടായിരുന്നത് ആകെ 11 പേർ. ആരും പുറത്തേക്കും പോയിട്ടില്ല, പുതിയതായി ആരും അകത്തേക്കും വന്നിട്ടില്ല. ഈ 11 പേരും സംശയത്തിന് നിഴലിൽ ആകുന്നിടത്താണ് പ്രാവൻകോട് ഷാപ്പിന്റെ കഥ തുടങ്ങുന്നത്.

0: കുട്ടിക്കാലത്ത് ഇവന്മാർ ഇങ്ങനെയൊക്കെയാണോ കേസുകൾ ചെയ്യുന്നത്? കഷ്ടം.
1: ട്രെയിലറും പോസ്റ്ററും കണ്ട് സിനിമ കാണാൻ തോന്നിയാൽ നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നാലാളോട് അത് കാണാനായി പറയുക എന്നായിരുന്നു പ്രാവിൻകോട് ഷാപ്പിനെ കുറിച്ച് ബേസൽ ജോസഫ് അന്ന് പറഞ്ഞത്. വളരെ സിമ്പിളായി തന്നെ സിനിമയെ താരം പ്രൊമോട്ട് ചെയ്തുവെങ്കിലും അത്ര സിമ്പിളല്ല പ്രാവിൻകോട് ഷാപ്പിന്റെ കഥ. അത് അനർത്ഥമാക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടത്. പക്കാൻ

0: നല്ല സയന്റിഫിക് ആയിട്ടങ്ങ്
1: ഡാർക്ക് മോഡലിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ടൈറ്റിലെ പോലെ തന്നെ പ്രാവൻകൂട് ഷാപ്പാണ് ചിത്രത്തിലെ മെയിൻ താരം. എന്താണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. മഴക്കാറും കാറ്റും കോളും ഉള്ളൊരു രാത്രിയിൽ ഷാപ്പിലൊരു കൊലപാതകം നടക്കുന്നു. ഇതാര് നടത്തി, എന്തിനു നടത്തി, എങ്ങനെ നടത്തി എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്രയാണ് ഈ സിനിമ. ചിത്രത്തിൽ ആദ്യം എടുത്തു പറയേണ്ടുന്ന കാര്യം ചുറ്റുപാടാണ്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു കള്ളുഷാപ്പ്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രേക്ഷകനെ ശരിക്കും ഒരു ഷാപ്പിൽ

26 ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എസ് എ സന്തോഷ്, സി ജെ കണ്ണൻ, മെറിൻഡ കൊമ്പൻ, ബാബു, സുനിൽ പി എസ് എന്നിവരാണ് പ്രാവിൻകോട് ഷാപ്പിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇത് യഥാക്രമം ബേസൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ശാന്തിനി, ശിവജിത്ത്, ചെമ്പൻ വിനോദ് തുടങ്ങിയ താരങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്.
1: അന്ന് ആ ഷാപ്പില് ശരിക്കും ആദ്യം എന്താ കണ്ടത്?
2: പണ്ടി ഷാപ്പ് പൂട്ടിക്കാൻ ഗാന്ധിജി സമരം കിടന്നപ്പോഴേ അതിനെതിരെ നിരാഹാര സമരം കിടന്ന് ഗാന്ധിജിനെ തോൽപ്പിച്ച ആൾപുട്ടിനെ മോഞ്ഞണ്ട ഞാൻ അഞ്ഞടഞ്ഞു പറയണ ചട്ടി.
3: ഈ നാട്ടുകാരുടെ ചട്ടയും മാങ്ങി തേഞ്ഞൊക്കെ തട്ടുവിട്ട് കള്ളു
1: കുടിക്കുന്നതായിരുന്നു.
0: കേസ് അന്വേഷണത്തിന്റെ ചുമതല എസ് എ സന്തോഷിനാണ്. ഇതുവരെ ഏറ്റെടുത്ത 15 കേസും തെളിയിച്ചിട്ടുള്ള ചോരത്തിളപ്പുള്ള പോലീസുകാർ. അതുകൊണ്ട് തന്നെ അതിന്റേതായ എടുത്തചാട്ടവും സന്തോഷിനുണ്ട്. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും നിസ്സാര കേസ്. സംഭവ സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന ചെറിയ ചെറിയ തെളിവുകളിൽ നിന്ന് പോലും അയാൾ ഞൊടിയിടയിൽ ക്രൈം സീൻ മനസ്സിലാക്കിയെടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ കൊലയാളിയും കണ്ടെത്തുന്നുണ്ട്. എന്നാൽ സന്തോഷിന് പോലും അറിയാത്ത ചില നിഗൂഢതകൾ ഈ കേസിലുണ്ടായിരുന്നു. സന്തോഷ് കണ്ടുപിടിച്ച ആള് തന്നെയാണ് യഥാർത്ഥ കൊലയാളി. എന്താണ് ഈ കേസിലെ നിഗൂഢത? ഏറെ ആവേശഭരിതമായ ആദ്യ പകുതിക്ക് ശേഷം ഈ ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് സിനിമയുടെ രണ്ടാം പകുതി തുടങ്ങുന്നത്.
4: ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ.
1: താൻ ഭാര്യനെ ക്രൂരമായി മർദ്ദിച്ചിട്ടില്ലേ?
4: ഇല്ല സാറേ, അവള് പെട്ടെന്ന് ഷോക്കിൽ പറഞ്ഞു വിചാരിക്കും. അതിനാ തല്ലിട്ടല്ലേ സാറേ.
1: തന്നെ അങ്ങോട്ട് പരിക്ക് പറ്റുമോ?
4: അത് വീണ് പറ്റിയാണ് സാറേ.
1: തന്നെ അങ്ങോട്ട് വീഴുവോ?
4: തന്നെ എന്ന് വെച്ചാ ഓടിട്ട് വീണാണ് സാറേ.
1: എവിടെയാ ഓടിയേ?
4: അതാ പാടത്ത് ഓടിപ്പോ വീണാണ് സാറേ. പാടത്ത്?
1: എന്തിനാ പാടത്തൂടെ ഓടിയേ?
4: പട്ടി കടിക്കാൻ ഓടിച്ചിട്ട് പോയി വീണാണ്
1: സാറേ. വെറുതെ അങ്ങനെ പട്ടി കടിക്കാൻ ഓടിക്കോ?
4: അതൊരു ഭ്രാന്തൻ പട്ടിയാണ് സാറേ.
1: അതേതാ ഭ്രാന്തൻ പട്ടി?
4: ഷാപ്പിലെ പട്ടിയാണ് സാറേ.
0: സ്ഥിരം കുറ്റാന്വേഷണ സിനിമകളുടെ ടൈം പ്ലേറ്റുകളിൽ നിന്നും മാറി ഏറെ വ്യത്യസ്തമായ അവതരണ ശൈലിയാണ് സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസൻ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. സിനിമയുടെ തിരക്കഥയും ശ്രീരാജിന്റേതാണ്. ഡാർക്ക് ഹ്യൂമർ എലമെന്റ്സും സിനിമയുടെ ഗൗരവം ചോരാതെ വിധത്തിൽ കോർത്തിണക്കുന്നുണ്ട്. കഥ നടക്കുന്നത് തൃശൂരിന് പരിസരത്തെ ഒരു ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ ഭാഷാശൈലി പൂർണ്ണമായും തൃശൂർ സ്ലാങ് ആണ് കഥാപാത്രങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത്. സന്തോഷായി എത്തുന്ന ബേസൽ ജോസഫാണ് സിനിമയുടെ ഫയർ ഫാക്ടർ. ഊർജ്ജസ്വലനും അല്പം സങ്കീർണത നിറഞ്ഞതുമായ കഥാപാത്രത്തെ ബേസൽ ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം.
1: ആ കയറാര വാങ്ങി നല്ലോ കൊണ്ട?
4: ഇല്ല സാറേ, എനിക്കറിയില്ല.
1: ഒരാഴ്ച മുമ്പ് ആ കയർ താനാണ് വാങ്ങിയെന്ന് ശക്ത മാർക്കറ്റിലെ കടക്കാരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
4: ഓ, അതാണോ സാറേ? അത് ബാബുട്ടും പറഞ്ഞിട്ടാ സാറേ. ഷാപ്പിലോട്ട് കുറെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല സാറേ, ശ്രദ്ധിച്ചില്ല. ഞാൻ കയറി പിടിക്കില്ല സാറേ.
1: സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് നിനക്ക് ഇത് മാത്രം കാണാതിരിക്കും. കണ്ണിൽ എന്താ ചക്ക മുളഞ്ഞും പോയാ?
4: സാറേ, അവിടെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് സാറേ.
1: നീ അറിയാതെ ബാബുവിന്റെ കള്ളിൽ എങ്ങനെയാ മയങ്ങാനുള്ള ഗുളിക
4: വന്നത്?
0: കോമഡിയുടെ കാര്യത്തിലും ബേസലിന്റെ ഒറ്റയാൻ പ്രകടനം സിനിമയിലൂടെ നീളം കാണാനായിട്ട് സാധിക്കും. ശാരീരിക പരിമിതികളുള്ള കണ്ണൻ എന്ന കഥാപാത്രമായി എത്തുന്ന സൗബിൻ ഷാഹിറാണ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചത്. ഏറെ നിഗൂഢതകളുള്ള ഈ കഥാപാത്രത്തെ അനായാസമായി സൗബിൻ അവതരിപ്പിക്കുന്നുണ്ട്.
1: കണ്ണൻ നല്ല മാജിക്കുകാരനായിരുന്നല്ലേ. അവന്റെ മാജിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?

0: മാജിക്കിലും അവർക്ക് ഇല്ലാടിയാണ് സാറേ. സാറേ കണ്ണന്റെ ചെറുപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വലിയ ഒരു ചുറ്റുപാടുള്ളൊന്നും ആയിരുന്നില്ല. അങ്ങനെ വലിയ വിദ്യാഭ്യാസവും അറിവും ഒന്നുള്ള കൂട്ടുകാരോ ഇനി വീട്ടുകാരോ മെന്റർമാരൊന്നും അവനുണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിച്ച് അങ്ങനെയൊക്കെ പോയ ടൈപ്പ് ഒരു ജീവിതം.
1: കണ്ണൻ തന്നെ മാജിക് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു.
2: സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം നിയാസ് ബക്കറിന്റെ സിലോണാണ്. ചെമ്പൻ വിനോദ്, ചാന്ദ്നി ശ്രീധരൻ, കൊമ്പൻ ബാബുവായി വരുന്ന ശിവജിത്ത് പത്മനാഭൻ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശബരീഷ് വർമ്മ, രേവതി, വിജോ അമരാവതി, രാംകുമാർ, സന്ദീപ്, പ്രതാപൻ കെ എസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
1: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239133 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബൈലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
1: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 20 കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
1: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11 യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി TC സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Flatboard.
1: പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുടെ നട്ടെല്ല് തിരക്കഥയാണ്. സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസൻ തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എങ്ങനെ പോകണമോ അതിന് യാതൊരുവിധ കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്.

0: സാറിന്റെ സ്ഥലം തൃശ്ശൂർ ആണല്ലേ? തൃശ്ശൂർ ടൗണില്. സന്തോഷ് സി ജെ, സന്തോഷിന്റെ കട്ടിൽ ജോയി.
1: ഈ ഷാപ്പിന്ന് കള്ളുപിടിച്ചു വരുന്ന വഴിക്ക് എന്റെ അപ്പം കനാലിൽ വീണ് മരിച്ചു എന്നല്ലേ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ കേസിലെ പോലെ അതിലും മിസ്റ്ററി ഉണ്ട് സാർ. ആ കേസ് എനിക്ക് ഒന്നുകൂടെ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. രണ്ട് കേസും തമ്മിൽ റിലേഷൻ ഉണ്ട്.
2: സിനിമ എന്താണ് എന്ന പ്ലോട്ട് പ്രേക്ഷകന് നൽകിയിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സിനിമയെ ശ്രീരാജ് കൊണ്ടുപോയത് എന്നത് അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ വേ ഓഫ് മേക്കിംഗ് മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ്. സമീപകാലത്ത് മലയാള സിനിമയ്ക്ക് ഒട്ടനവധി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചത് നവാഗതരാണ്. ആ കൂട്ടത്തിലേക്ക് ശ്രീരാജ് ശ്രീനിവാസന് സധൈര്യം നടന്നു കയറാമെന്ന് പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ ഉറപ്പു നൽകുന്നുണ്ട്.
0: മരണ്ടാ

0: എന്റെ കൈ തട്ടിക്കോളൂ എന്നാണ്.
1: വേ ഓഫ് മേക്കിംഗ് ആണ് പ്രാവിൻകൂട് ഷാപ്പിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതായിക്കോട്ടെ, ട്വിസ്റ്റുകളായിക്കോട്ടെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ദ ബെസ്റ്റ് എന്ന് പറയേണ്ട രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്കുണ്ട് ബിഗ് സ്ക്രീനിൽ ദൃശ്യമായ ഈ സിനിമ. ഡാർക്ക് ഹ്യൂമർ ജോണറിൽ എത്തിയ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ അത് നിലനിർത്തിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയ സീനുകളിൽ പോലും പ്രേക്ഷകനെ ചിരിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ ഹൈലൈറ്റുകൾ സിനിമറ്റോഗ്രഫിയും സംഗീതവുമാണ്. ലോകമാകെ തരംഗമായി മാറിയ മഞ്ഞുമൽ ബോയ്സിന്റെ വലിയ വിജയത്തിന് ശേഷം ഷൈജു ഖാലിദ് സിനിമറ്റോഗ്രഫി നിർവഹിച്ച ചിത്രം കൂടിയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ്.
2: ഇതൊരു കൺകെട്ടാണ്. എന്നെത്രത്തോളം സംശയിക്കുന്നു അത്രത്തോളം ഞാൻ രക്ഷപ്പെടുന്ന ഒരു കൺകെട്ട്. ഈ മാജിക്ക് മനസ്സിലാകാതെ ഞാൻ കൊന്നൊന്ന് എങ്ങനെ അന്വേഷിച്ചാലും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയില്ല. അന്വേഷണം വഴിയേറ്റും. ഒരു മജീഷ്യന്റെ എപ്പോഴും മുൻകൂട്ടി തയ്യാറാക്കിയ അദൃശ്യമായ ഒരു തിരക്കഥയുണ്ട്. ആ കഥയ്ക്കനുസരിച്ച് മുന്നിലിരിക്കുന്ന കാണികൾ അറിയാതെ അവർക്ക് മുമ്പിൽ അഭിനയിക്കുകയാണ് ഓരോ മാജിക്കാരും. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തിരക്കഥയാണ്. ആദ്യം കാണികളുടെ കാഴ്ച മറയ്ക്കണം. അങ്ങനെ ആ രഹസ്യം മറ്റൊരിടത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റണം.
3: ഞാൻ കണ്ണഞ്ചേട്ടനെ കാണാൻ വന്നതാ.
4: പാപ്പും വിരണ്ടും തമ്മിൽ ഇഷ്ടത്തിലാന്നൊരു കഥ ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ നീയും വിരണ്ട ശത്രുക്കളാന്ന് വരച്ച് തീർത്തല്ലടാ. എല്ലാവരും അതങ്ങോട്ട് വിശ്വസിക്കാൻ ചെയ്യും. അവിഹിതം എന്തായാലും വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല.
1: ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഷൈജോ ഓരോ കാര്യങ്ങളും പ്രാവിൻകൂട് ഷാപ്പിനായി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും മൂത്രപ്പുരയിൽ വെച്ചുള്ള സിംഗിൾ ടേക്ക് ഫൈറ്റ് സീൻ, ആ ഫൈറ്റിന്റെ കൊറിയോഗ്രഫിയും അതിഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.

0: മനോഹരമായ നിരവധി ഫ്രെയിമുകൾ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. തല്ലുമാല, ഫാലുമി, പ്രേമലു, അമ്പിളി എന്നീ സൂപ്പർഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിജയ് സംഗീതം ഒരുക്കിയ ചിത്രം കൂടിയാണ് പ്രാവിൻകോട് ഷാപ്പ്. സിനിമയ്ക്ക് കോട്ടം തട്ടാതെ അതിനെ താങ്ങി നിർത്തിയതിൽ പ്രധാന ഘടകവും ഈ സംഗീതം തന്നെയാണ്. എന്തായാലും ആവേശത്തിന് ശേഷം അൻവർ റഷീദ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും.
1: സുനിയെ കൊന്നതും കണ്ണം തന്നെയോ? അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ കാര്യം ബാബുവിനെ കൊന്നത് കണ്ണനല്ല, വേറെ ആരോ ആണ് കൊലയാളി. കണ്ണന്റെ പ്ലാനാണ്. ആ മാജിക് എന്തിട്ടാണെന്ന് കണ്ടെത്തിയ കില്ലറിനെ കണ്ടെത്താം. അയാളൊരു പക്ഷെ നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ കൺ മുന്നിൽ തന്നെ ഉണ്ടാവും.

ശരിക്കും പറഞ്ഞാൽ നിരവധി സസ്പെൻസുകളും മാജിക്കൽ എലമെന്റ്സും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പക്കാ ത്രില്ലർ മൂവി തന്നെയാണ് പ്രാവിൻ കൂടുഷാപ്പ്. ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർജ നാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദ ടൈം ഈസ് 7 o'clock, 7 മണി ആയിരിക്കാണ്. ഈ ഒരു 7 മണി എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ്, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കുറച്ച് റഷും തിരക്കുമൊക്കെയുള്ള ഒരു സമയമാണ്. സോ ഈ തിരക്കിനിടയിൽ കുറച്ച് ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യമായിട്ട് ദൂരയാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ മിക്ക ആളുകളും ട്രെയിൻ യാത്രയാണ് ചൂസ് ചെയ്യാറുള്ളത്. കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ. പക്ഷേ തൽക്കാൽ ടിക്കറ്റുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇത്തരത്തിൽ ടിക്കറ്റ് ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ ബുക്കിംഗ് സമയത്ത് ആളുകൾ വരുത്തുന്ന ചില തെറ്റുകളാണ്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ടേക്ക് എ ബ്രേക്കിൽ. തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പേര്, പ്രായം, ജെൻഡർ, ബോർഡിംഗ് സ്റ്റേഷൻ, പണമടയ്ക്കൽ തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകുന്നതിന് ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരാറുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. സമയം ലാഭിക്കാനായിട്ട് നിങ്ങൾക്ക് IRCTC മാസ്റ്റർ ലിസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. IRCTC മാസ്റ്റർ ലിസ്റ്റ് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സഹായകമാകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെയും ഫാമിലിയുടെയും എല്ലാ ഡീറ്റെയിൽസും മുൻകൂട്ടി സൂക്ഷിക്കാനായിട്ട് ഇതിലൂടെ കഴിയുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വീണ്ടും നൽകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നതിലൂടെ ധാരാളം സമയം ലാഭിക്കുകയും ടിക്കറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പലരും IRCTC ആപ്പോ വെബ്സൈറ്റോ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇങ്ങനെ അക്കൗണ്ട് ദീർഘനേരം ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ സിസ്റ്റം യാന്ത്രികമായിട്ട് ഷട്ട് ഡൗൺ ആകും കേട്ടോ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ആപ്പിലേക്കോ വെബ്സൈറ്റിലേക്കോ ലോഗിൻ ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളുടെ ധാരാളം സമയം വേസ്റ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. ഈ സമയം കൊണ്ട് സീറ്റുകൾ നിറയാനായിട്ടുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം 3-4 മിനിറ്റ് മുമ്പ് മാത്രം ലോഗിൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് ടിക്കറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ഇന്റർനെറ്റ് വേഗത കുറവായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിക്കറ്റ് ലഭിക്കുന്നത് കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലത്തിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇന്റർനെറ്റ് പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് വൈകില്ല. ഇതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല റെയിൽവേ വാലറ്റ് യൂസ് ചെയ്ത് പേയ്മെന്റ് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒന്നാണ്. ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകളും വളരെ വേഗതയുള്ളതാണ്. എങ്കിലും ചില സിറ്റുവേഷൻസ് റെയിൽവേ വാലറ്റ് യൂസ് ചെയ്യുന്നത് സമയം കൂടുതൽ ലാഭിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റെപ്സ് എല്ലാം ശരിയായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് ലഭിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150-2. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡിയോസ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള തിരക്കുകൾക്കിടയിൽ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടാത്ത ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ. രോഗം വഷളായിട്ട് ചികിത്സിച്ചാലും ഭേദമാകാത്ത അവസ്ഥയിലായിരിക്കും ഒടുവിൽ അവ കണ്ടെത്തുന്നത്. എന്നാൽ നമ്മുടെ ബോഡിയിലെ ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്താനായിട്ടും ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ക്യാൻസർ, ലിവർ, കിഡ്നി രോഗങ്ങൾ പോലുള്ള പലതിനും തുടക്കത്തിൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംപ്റ്റംസ് വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ പലതും പ്രായമാകുന്നതിന്റെയോ ജോലി ഭാരത്തിന്റെയോ മാനസിക സമ്മർദ്ദത്തിന്റെയോ ഭാഗമായിട്ടുണ്ടാകുന്നതാണെന്ന് ആളുകൾ സ്വയം കരുതാറുണ്ട്. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യ ലക്ഷണങ്ങൾ ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് ഇന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അനോമിക. നമ്മുടെ ഭക്ഷണത്തിലോ വ്യായാമത്തിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ നമ്മുടെ ബോഡി ഫാറ്റ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 4-5 kg ഭാരം കുറയുന്നത് പാൻക്രിയാറ്റിക്, ശ്വാസകോശം, വയറ്, അന്നനാളം തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളുടെ ലക്ഷണമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പനി വന്ന ശേഷം അല്ലെങ്കിൽ വായു മലിനീകരണം മൂലം സാധാരണയായിട്ട് ചുമ ഉണ്ടാകാറുണ്ട്. എന്നാൽ അസുഖം ഭേദമായ ശേഷം 4 ആഴ്ചയിൽ കൂടുതൽ ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ വൈറൽ പനിയോടൊപ്പം വരുന്ന ചുമ 2 ആഴ്ചയ്ക്കുള്ളിൽ ഭേദമാകാറുണ്ട്. എന്നാൽ വിട്ടുമാറാത്ത ചുമ ആസ്മയോ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സോ ആകാം. മാത്രമല്ല ചില സിറ്റുവേഷൻസിൽ ശ്വാസകോശത്തിലെയോ തൊണ്ടയിലോ ക്യാൻസറിന്റെ ആദ്യകാല ലക്ഷണമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്രമല്ല ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുത്താലും മാറാത്ത കഠിനമായിട്ടുള്ള ക്ഷീണം ക്യാൻസറിന്റെയും ഹൃദയരോഗങ്ങളുടെയും പ്രാരംഭ സിംപ്റ്റംസിൽ ഒന്നാണ്. മലബന്ധം, വയറിളക്കം, മലത്തിൽ രക്തത്തിന്റെ അംശം കാണുക, ഇവ സാധാരണയായിട്ട് പൈൽസ് അല്ലെങ്കിൽ ഭക്ഷണത്തിലെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതോ ആണെന്നായിരിക്കാം സാധാരണയായിട്ട് ആളുകൾ വിശ്വസിക്കാറുള്ളത്. എന്നാൽ ഈ സിംപ്റ്റംസ് വൻകുടൽ ക്യാൻസറിന്റേതാവാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കാതെ വരിക, ഓർമ്മക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കാതെ വരിക എന്നീ സിംപ്റ്റംസ് ആഴ്ചകളോളം നീണ്ടു നിന്നാലും ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പല ലക്ഷണങ്ങളും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം നിങ്ങൾ തേടേണ്ടതാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ശ്രീ ഐഫം 90 വിത്ത് മീ ആർ ജെ അനോമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അതെ, മിടുക്കുണ്ടെങ്കിൽ ഒരു തട്ടിപ്പുകാരന് താജ്മഹൽ വരെ വിൽക്കാം. വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ പുളുവടിക്കുന്നതല്ല കേട്ടോ, നടന്ന സംഭവമാണ്. മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ എന്ന ബീഹാറുകാരൻ താജ്മഹൽ വിറ്റത് ഒരിക്കലല്ല, 3 തവണയാണ് കേട്ടോ. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. നട്വർലാൽ എന്ന പേരിൽ കുപ്രസിദ്ധനായിട്ടുള്ള മിഥിലേഷ് കുമാർ കാര്യങ്ങളെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത വിദേശികൾക്കാണ് ഈ ഒരു താജ്മഹൽ വിറ്റിട്ടുണ്ടായിരുന്നത്. ഈ സാമർത്ഥ്യം അയാളെ ലോകത്തെ ഏറ്റവും കുബുദ്ധിയുള്ള മനുഷ്യൻ എന്ന വിശേഷണത്തിനും അർഹനാക്കിയത്രേ. ഈഫൽ ടവർ 2 തവണ വിറ്റ കുപ്രസിദ്ധനായിട്ടുള്ള വിക്ടർ ലസ്റ്റിംഗ് എന്ന തട്ടിപ്പുകാരന്റെ റെക്കോർഡാണ് മിഥിലേഷ് കുമാർ മറികടന്നത്. ബീഹാറിലെ സിവാൻ ജില്ലയില് ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മകനായിട്ടാണ് മിഥിലേഷ് കുമാർ ജനിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൗമാര പ്രായത്തിൽ തന്നെ പല തട്ടിപ്പുകളിലും ഇയാളെ സജീവമായിട്ടുണ്ടായിരുന്നു. കള്ളിയൊപ്പിട്ട് പണം തട്ടുക, അയൽക്കാരനെ പറ്റിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയൊക്കെ ഇയാള് വളർന്നിട്ടുണ്ടായിരുന്നു. സംഭവം പിതാവ് അറിഞ്ഞു. മിഥിലേഷ് കുമാറിന് പൊതിരെ തല്ല് കിട്ടുകയും ചെയ്തു കേട്ടോ. തുടർന്ന് നാട് വിട്ട് ഇയാൾ എത്തിയത് കൊൽക്കത്തയിലാണ് എന്നാണ് ഡോക്യുമെന്റ്സുകളൊക്കെ പറയുന്നത്. കൊമേഴ്സ് ബിരുദധാരിയായിട്ടുള്ള മിഥിലേഷ് കുമാർ ക്രമേണ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർ ആയിട്ട് മാറി. കള്ളിയൊപ്പുകൾ ഉണ്ടാക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ബാങ്കിങ് നിയമങ്ങളെ കുറിച്ചുള്ള അറിവും ആളുകളെ പറ്റിക്കാനായിട്ട് ഇയാൾക്ക് സഹായകമായി എന്ന് തന്നെ പറയാം. ടൂറിസ്റ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തുന്ന വിദേശികളെ ഇയാൾ നോട്ടമിട്ടു കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ചമഞ്ഞ് ഇവരെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു പതിവെന്നാണ് ഡോക്യുമെന്റ്സുകളൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഇയാൾ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. താജ്മഹൽ 3 തവണ വിൽപ്പന നടത്തിയ ഇയാൾ ചെങ്കോട്ടയും രാജ്ഭവനും വരെ വിറ്റതായിട്ടും കഥകൾ പറയുന്നുണ്ട്. ബീഹാറിൽ മാത്രം ഇയാൾക്കെതിരെ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് 113 വർഷം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു കേട്ടോ. എന്നാൽ സാമർഥ്യം ഉപയോഗിച്ച് പലതവണ ഇയാളെ ജയിൽ ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1996 84-ാമത്തെ വയസ്സിലാണ് ഇയാൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത്. അന്നും ജയിലിൽ ചാടി ഇയാളെ കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. മിഥിലേഷ് കുമാർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1996 ഇയാൾ മരിച്ചത് എന്നാണ് സഹോദരൻ പറയുന്നത് കേട്ടോ. എന്നാൽ അങ്ങനെയല്ല, 2009 മരണമെന്നാണ് മിഥിലേഷിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജന്മനാടായിട്ടുള്ള സിവാനിലെ ബാംഗ്രയിലെ മിഥിലേഷ് കുമാറിനുള്ളത് താരപരിവേഷം തന്നെയാണ് കേട്ടോ. പാവപ്പെട്ട നിരവധി പേരെ ഇയാൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. മിഥിലേഷ് കുമാറിന്റെ ജീവിത കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മിസ്റ്റർ നട്വർ ലാൽ എന്നൊരു സിനിമ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാലേ ദിവസവും നടക്കുന്നത്. രാജ്ഭവൻ വരെ, അതായത് താജ്മഹൽ മുതൽ രാജ്ഭവൻ വരെ വിറ്റ അതിസാമർഥ്യമുള്ള ഒരു കള്ളന്റെ കഥയെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട് ടേക്ക് എ ബ്രേക്കിൽ. വിശേഷങ്ങൾ മാത്രം പോരല്ലോ, പിന്നെന്താ കുറച്ച് മനോഹരമായ പാട്ടുകൾ കൂടി വേണ്ടേ? സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: മിക്ക സ്റ്റുഡൻസും ഹോം വർക്ക്, ക്ലാസ് വർക്ക്, എക്സാംസ്, റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം എഴുതാനായിട്ട് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് മഷിയുള്ള പേനുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ നോട്ട്ബുക്കുകൾ ചെക്ക് ചെയ്ത ശേഷം അധ്യാപകർ തിരികെ നൽകുമ്പോൾ ചുവന്ന മഷിയുള്ള പേനുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാറുണ്ട്. അധ്യാപകർ ചുവന്ന പേനുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പേനുകൾ യൂസ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നില് ഒഫീഷ്യൽ ആയിട്ടുള്ള നിയമമൊന്നുമില്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഈ പാരമ്പര്യം വളരെ കാലമായിട്ട് പ്രചാരത്തിലുണ്ട്. വിദഗ്ധര് പറയുന്നത് ഇതിനു പിന്നിൽ പ്രത്യേക കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക. വിദ്യാർത്ഥികൾ സാധാരണയായിട്ട് വെള്ളക്കടലാസിലാണ് എഴുതാറുള്ളത് അല്ലെ? ഈ സിറ്റുവേഷനിൽ ബ്ലൂവും ബ്ലാക്കും കളേഴ്സിലുള്ള മഷികളാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമാകാറുള്ളത്. രണ്ടും കടും നിറങ്ങളാണ് അല്ലെ? ഇത് എഴുതിയ വാചകം എളുപ്പത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നതാക്കുകയും വളരെ കാലം വ്യക്തമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇളം നിറങ്ങളിൽ എഴുതിയ മഷിയേക്കാൾ നീലയും കറുപ്പും നിറങ്ങളിൽ എഴുതിയ വാചകം മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. അത് മാത്രമല്ല, നീലയും കറുപ്പും മഷി പെട്ടെന്ന് മങ്ങുന്ന കളേഴ്സ് അല്ല, വളരെ കാലം വായിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഈ കറുത്ത മഷി സാധാരണയായിട്ട് വളരെ കാലം നിറം നിലനിർത്തുകയും പെട്ടെന്ന് മങ്ങുകയും ചെയ്യുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ മഷിയിൽ പ്രത്യേക കളറിംഗ് ഏജന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് വളരെ കാലം എടുത്ത് വ്യക്തമായിട്ട് തുടരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, കറുത്ത മഷി കൂടുതൽ ദൃശ്യ തീവ്രത നൽകുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും തലക്കെട്ടുകളും പ്രധാനപ്പെട്ട പോയിന്റുകളും ഈ ബ്ലാക്കിൽ എഴുതിയിട്ടുള്ളത്. മറുവശത്ത് നീല നിറം കണ്ണുകൾക്ക് കൂടുതൽ ഒരു സുഖം നൽകുന്ന ഒരു കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ദീർഘമായിട്ടുള്ള ഉത്തരങ്ങൾക്കോ പൊതുവായിട്ടുള്ള എഴുത്തുകൾക്കോ ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇനി അധ്യാപകർ എന്തിനാണ് ഈ റെഡ് കളർ പേന യൂസ് ചെയ്യുന്നത് എന്നറിയാമോ? അധ്യാപകര് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർ നീല അല്ലെങ്കിൽ കറുപ്പ് പേന യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എഴുത്ത് വിദ്യാർത്ഥികളുടേതിൽ നിന്നും വേർതിരിച്ചറിയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അധ്യാപകർ ചുവപ്പ് യൂസ് ചെയ്യുന്നതിന് കാരണം ഇതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. വെള്ളക്കടലാസിൽ ചുവപ്പ് നിറം ഉടനടി ദൃശ്യമാകുകയും വിദ്യാർത്ഥികളുടെ ആൻസേഴ്സ് വേർതിരിച്ചറിയാനായിട്ട് ഈസി ആക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത് തിരുത്തലുകളെ, നിർദ്ദേശങ്ങള്, മാർക്കുകൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് എളുപ്പത്തിൽ ദൃശ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു റെഡ് കളർ പലപ്പോഴും അധികാരത്തിന്റെയും ഗൗരവത്തിന്റെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിദ്യാർത്ഥികളും മറ്റുള്ളവരും ചുവപ്പിൽ എഴുതിയിട്ടുള്ള അഭിപ്രായങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരു പകർപ്പിലെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ ചുവപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവ ഉടനടി ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോ ഈ ഒരു നീലയും കറുപ്പും നിറത്തിലുള്ള പേനകൾ മാത്രം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങൾ നമുക്ക് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു കുട്ടി ബ്രേക്ക് ആണ് ടേക്ക് എ ബ്രേക്കിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: മൊബൈൽ ബാങ്കിംഗ്, യു പി ഐ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവ ആളുകളെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പണം കൈമാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. എങ്കിലും ഡിജിറ്റൽ പണമിടപാടിന്റെ വരവോടുകൂടി സൈബർ കുറ്റകൃത്യങ്ങളും അതിവേഗം വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുക, വലിയ തുകകൾ കൈമാറുക, മറ്റ് വലിയ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച ചില നിയമങ്ങളും വന്നിരിക്കുന്നത്. ഒരു അക്കൗണ്ടിലെ എത്ര പണം സൂക്ഷിക്കാം, ഒരു ദിവസം എത്ര പണം നിക്ഷേപിക്കാം, കോടിക്കണക്കിന് രൂപയുടെ സൈബർ തട്ടിപ്പുകളില് സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നു തുടങ്ങിയ നിരവധി സംശയങ്ങൾ ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ. അതിനാൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരേ സമയം എത്ര പണം കൈമാറ്റം ചെയ്യുമെന്നും പരിധി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ എങ്ങനെ നടക്കുമെന്നും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. സാധാരണയായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് യു പി ഐ വഴി ഒരു ദിവസം 100,000 രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. എങ്കിലും ചില ബാങ്കുകൾക്കും പ്രത്യേക സേവനങ്ങൾക്കും ഈ പരിധി കൂടുതലായിരിക്കും. കൂടാതെ ബാങ്കുകള് IMPS വഴി 500,000 രൂപ വരെ ട്രാൻസ്ഫർ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലിമിറ്റ് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാവുന്ന ഒന്നാണ് കേട്ടോ. നെഫ്റ്റ് വഴി പണം അയക്കുന്നതിന് RBI നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞതോ പരമാവധിയോ ആയ പരിധിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ബാങ്കുകൾക്ക് അവരുടേതായ പരിധികൾ ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ വലിയ ഇടപാടുകൾക്ക് RTGS യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറഞ്ഞത് 200,000 രൂപ ട്രാൻസ്ഫർ ആവശ്യമാണ്. പരമാവധി തുകയ്ക്ക് RBI പരിധി ഇല്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്കുകൾക്ക് അവരുടേതായിട്ടുള്ള പരിധികൾ, ലിമിറ്റേഷൻസ് നിശ്ചയിക്കാവുന്നതാണ്. ആൻഡ് ഈ സൈബർ കുറ്റവാളികൾ 1,00,000 കണക്കിന് രൂപ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അവർ മണി മ്യൂൾ അക്കൗണ്ടുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിലെ ചീറ്റഡ് മണി ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് നിരവധി വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. സോ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പ്രകാരം 2024 സെപ്റ്റംബർ മുതൽ രാജ്യത്തുടനീളം 2.73 ദശലക്ഷത്തിലധികം മണി മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിജിറ്റൽ ബാങ്കിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതോടുകൂടി ഈ മണി മ്യൂൾസ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ സൈബർ തട്ടിപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ആരെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുകയും പിന്നീട് അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സമയത്ത് അവരെ മണി മ്യൂൾസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ പണം പലപ്പോഴും സൈബർ തട്ടിപ്പ്, വ്യാജ ലോട്ടറികൾ, ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. സ്വന്തം അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നതിന് പകരം പോലീസിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് കുറ്റവാളികൾ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനോമിക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഞണ്ടിനെ കാണാത്തവരുണ്ടാവില്ല, ഞണ്ടിനെ കഴിക്കാത്തവരും വിരളമായിരിക്കും അല്ലെ. എന്നാലേ ഞണ്ടിനെ പേടിച്ചോടുന്നവരുണ്ടോ? എന്തിനാണ് ഈ ഞണ്ടിനെ പേടിച്ചോടുന്നതിനെ കുറിച്ച് പറയുന്നത് എന്നാണ് നിങ്ങളെ ചിന്തിക്കുന്നതെങ്കിൽ കാര്യമുണ്ട്. പല വസ്തുക്കളോടും പേടിയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ. തക്കാളിയോട്, വാഴപ്പഴത്തിനോട്, മുന്തിരിയോട്, ഓറഞ്ചിനോട്, എന്തിനേറെ സീലിംഗ് ഫാനിനോട് വരെ പേടിയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ വാഴപ്പഴം കണ്ടാൽ പേടിച്ചോടുന്ന സ്വീഡിഷ് മന്ത്രിയെ കുറിച്ചുള്ള വാർത്ത കുറച്ചു കാലം മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പേടിക്കാരുടെ കൂട്ടത്തിൽ ഞണ്ടുകളെ പേടിയുള്ള ആളുകളുണ്ട് കേട്ടോ. ഞണ്ടുകളോടും വലിയ ചെമ്മീനോടുമുള്ള പേടി അഥവാ ഫോബിയ വിളിക്കുന്ന പേരാണ് കബൂറോഫോബിയ. വളരെ റെയർ ആയിട്ടുള്ളതും അധികം ആരും കേൾക്കാത്തതുമായിട്ടുള്ള പേരാണ് കബൂറോഫോബിയ. കവോഴിസ് എന്ന ഗ്രീക്ക് നെയിമിൽ നിന്നാണ് ഈ ഒരു ഫോബിയക്ക് പേര് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തിനോടെങ്കിലും പേടി ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പല ആളുകളിലും പല രീതിയിൽ കാണപ്പെടുന്ന അവസ്ഥകളാണ് കേട്ടോ. ജീവികളോടും പഴങ്ങളോടും മാത്രമല്ല, പ്രേതഭൂതങ്ങളോടും ഇടിമിന്നലിനോടും അതുമല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങളോട് വരെ പേടിയുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം പേടികളൊക്കെ ചെറുപ്പകാലത്തുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ മറ്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടാറുള്ളത്. പല തരത്തിലുള്ള പേടികളെ പറ്റി നമ്മൾ കേട്ട് കാണും. പക്ഷേ ഞണ്ടുകളോട് പേടിയുള്ള ആൾക്കാരെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇതുപോലുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ടേക്ക് എ ബ്രേക്കിലൂടെ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

അനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ചില സ്ഥലങ്ങളൊക്കെ അവയുടെ പ്രത്യേകതകൾ കൊണ്ട് പേര് കേട്ടവയാണ് അല്ലെ. ചിലതൊക്കെ നമ്മളെ അതിശയിപ്പിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഒഡീഷയിലെ കുമുദാ കുന്നിനു മുകളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ശിവ ക്ഷേത്രം, ധനബലേശ്വർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അതിശയകരമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. പുറത്തെ താപനില എത്ര വലുതാണെങ്കിലും ഈ ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും തണുപ്പായിരിക്കും. ഏകദേശം എയർ കണ്ടീഷൻ ചെയ്ത ഒരു മുറിക്കുള്ളിൽ നടക്കുന്നത് പോലെ തോന്നും ക്ഷേത്രത്തിനുള്ളിലൂടെ നടക്കുന്ന സമയത്ത്. വേനൽ ചൂടിൽ ഉരുകുന്നവർക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പുതപ്പില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് തണുപ്പാണ് അവിടെ. ആൻഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ചിറ്റ്ലഗഡ്. പുറത്തെ താപനില പലപ്പോഴും വളരെ കൂടുതലാണെങ്കിലും ക്ഷേത്രം മാത്രം തണുപ്പുള്ള ഇടമായിട്ട് തുടരുന്നത് എങ്ങനെയെന്നത് വിചിത്രമായിട്ടുള്ള കാര്യമാണെന്നാണ് പലരും പറയാറുള്ളത്. മാത്രമല്ല പല ദിവസങ്ങളിലും ക്ഷേത്രത്തിനുള്ളിലെ താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് കേട്ടോ. എന്താണ് ഈ ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസത്തിന് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ സ്ഥാനവും അവിടുത്തെ പാറകളോ ഭൂഗർഭ വായു പ്രവാഹങ്ങളോ താപനില കുറയ്ക്കാനായിട്ട് ഇടയാക്കിയേക്കുമെന്നാണ് കരുതുന്നത്. മറ്റു ചിലര് ക്ഷേത്രത്തിലെ തണുപ്പിനെ ഭക്തിയുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. അതായത് ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങളിൽ നിന്നാണ് തണുപ്പ് ഉത്ഭവിച്ചത് എന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം. എന്തായാലും ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിലും ഉള്ളിൽ തണുപ്പ് നിറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെങ്ങുമല്ല അങ്ങ് ഒഡീഷയിലെ ഒരു ശിവക്ഷേത്രമാണ്. അതിന്റെ പേരാണ് ധനബലേശ്വർ ക്ഷേത്രം. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ് കൂടെയുള്ളത്. ആർ ജെ അനാമിക.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യരും പല തരത്തിലുള്ള മൃഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അത്തരത്തില് പാമ്പുകളും മനുഷ്യരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിൽ ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിലെ സോലാംപൂർ ജില്ലയിലാണ് ഷെത്ഫൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിൽ പാമ്പുകളെ വളരെ ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത്. പാമ്പുകളെ ആരാധിക്കുക മാത്രമല്ല, അവർക്കായിട്ട് താമസ സ്ഥലവും ഗ്രാമത്തിലുള്ളവര് ഒരുക്കി നൽകാറുണ്ട് കേട്ടോ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഇന്ത്യൻ കോബറുകളാണ് ഗ്രാമത്തിലുള്ളവരുടെ കൂടെ താമസിക്കുന്നത് കേട്ടോ. ഇവിടെ പാമ്പുകളെ കുടുംബാംഗങ്ങളെ പോലെയാണ് പരിഗണിക്കാറുള്ളത്. അവരുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും പാമ്പുകൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഗ്രാമത്തിൽ എവിടെ പോകണമെങ്കിലും പേടി കൂടാതെ കറങ്ങാനായിട്ടുള്ള അവകാശം പാമ്പുകൾക്കുണ്ട്. അവരെ ആരും തന്നെ ഉപദ്രവിക്കാറില്ല. പാമ്പുകളുടെ കൂടെയുള്ള താമസം ജീവന് ഭീഷണി ആകില്ലേ എന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇല്ല എന്നാണ് അതിന്റെ ആൻസർ. കാരണം ഈ ഗ്രാമത്തിൽ ഇതുവരെ പാമ്പ് കടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പാമ്പുകളും ആത്മീയതയും കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാമം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. പാമ്പുകളുടെ വാസസ്ഥലത്തെ ദേവസ്ഥാനം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആളുകൾ പുതിയ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് പാമ്പുകൾക്ക് പ്രത്യേക മുറികള് അവര് പണിയാറുണ്ട്. കുട്ടികളാകട്ടെ വളരെ സന്തോഷത്തോടുകൂടിയാണ് പാമ്പുകളുമായിട്ട് ഇടപഴകുന്നത് കേട്ടോ. അവരുടെ ക്ലാസ് മുറികളിൽ പോലും കോബറകളുമായിട്ട് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താലേ വീടുകളിൽ പാമ്പുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറി കേൾക്കുമ്പോ തന്നെ കുറച്ചു പേടിയും അതേസമയം തന്നെ എക്സൈറ്റ്മെന്റും വരുന്നൊരു കാര്യമാണ്. എന്താപ്പോ ചെയ്യാ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനാമി.

0: You are listening to Ashray FM 90 Nadinuppam Natargopam. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബ്രിട്ടീഷ് രാജ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അല്ലേ? അവരുടെ രാജകീയ കാര്യങ്ങളും മുതൽ രാജ കുടുംബത്തിന് നഷ്ടപ്പെട്ട ഭക്ഷണം വരെ അതിൽ പെടാറുണ്ട്. അത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജ കുടുംബത്തിന്റെ സ്വത്ത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്. ദി ക്രൗൺ എസ്റ്റേറ്റ് വഴി കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഭൂമിയുടെ 16% സ്വത്തുക്കളും ബ്രിട്ടീഷ് രാജ കുടുംബത്തിന്റെ സ്വന്തമാണത്രേ. വലിയ വലിയ എസ്റ്റേറ്റുകളും മുതൽ നഗര കേന്ദ്രങ്ങൾ വരെ രാജ കുടുംബത്തിന്റെ അധീന ണ്ട്. ഇതുവഴി കോടിക്കണക്കിന് വരുമാനമാണ് കേട്ടോ അവർക്ക് ലഭിക്കുന്നത്. പാരമ്പര്യമായിട്ട് ലഭിച്ചു വരുന്ന സ്വത്ത് എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ചാൾസ് രാജാവിന്റെ കൈകളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. കിരീടാവകാശികളാണ് ഈ സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. രാജാവ് ഈ സമ്പത്തിനുടമയായിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലായിരിക്കില്ല ഇവയൊന്നും. ചാൾസ് 3 രാജാവ് 6.6 ബില്യൺ ഏക്കർ ഭൂമിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടൻ, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം രാജകുടുംബത്തിന് സ്വത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. 2022 രാജകുടുംബം 490.8 ദശലക്ഷം ഡോളർ വരുമാനം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ രാജകുടുംബത്തിന്റെ ആഗോള സ്വത്തിന്റെ ആകെ മൂല്യം 15.6 ബില്യൺ പൗണ്ട് ആണ്. ലോകത്തിന്റെ 16% ഭാഗം സ്വന്തമാക്കി ബ്രിട്ടീഷ് രാജകുടുംബമാണ് 1 സ്ഥാനത്തുള്ളതെങ്കിൽ സൗദി അറേബ്യയിലെ അബ്ദുള്ള രാജാവാണ് 2 സ്ഥാനത്തുള്ളത്. രാജകുടുംബത്തിന് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ക്രൌൺ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ, ഷോപ്പിംഗ് സെന്ററുകൾ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത്. മണൽ, ചരൽ, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവയും മറ്റ് അസംസ്കൃത വസ്തുക്കളും കൈകാര്യം ചെയ്യൽ ഇവയൊക്കെയാണ് ഈ സംഘടന പൊതുവായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ. എന്തായാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൂമിയിലെ 16% സ്വത്തും ഈ രാജകുടുംബത്തിന്റെ സ്വന്തമാണ്. അതായത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് സ്വത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ ഒരുപാടധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടു അല്ലേ. അപ്പോ ഇന്നത്തേക്ക് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് RJ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. വീണ്ടും ഒരു രാത്രി കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. ഈ നിശാഗന്ധിയുടെ രാവിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് കുറച്ചു പേർക്കെങ്കിലും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് ഈ നഷ്ടപ്രണയം. നഷ്ടപ്രണയം അത് ഒരിടങ്ങേറി പിടിച്ച സംഗതിയാണ്. കാരണം എല്ലാം കഴിഞ്ഞു, ഞാൻ മൂവ് ഓണായി, ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താവും ഈ ഓർമ്മകൾ വീണ്ടും വന്ന് നമ്മളെ തോണ്ടുന്നത്. വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു കാര്യം ആ പഴയ കാലത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഭയങ്കര സങ്കീർണമാണ്. ശരിയല്ലേ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അപ്പൊ പറഞ്ഞു വന്നത് ഈ നഷ്ടപ്രണയം തരുന്ന ചില പണികളെ കുറിച്ചാണ്. നമ്മളെല്ലാം മറന്ന് ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സമയമുണ്ടാവും. പെട്ടെന്നാകും ആ പഴയയാളുടെ അതേ പെർഫ്യൂം ഇട്ട് ആരൊരാൾ നമ്മുടെ അരികിലൂടെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അന്ന് സ്ഥിരമായി കേട്ടിരുന്ന ആ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ ഇടയാകുന്നത്. അവിടെ തീർന്നു നമ്മുടെ സകല കൺട്രോളും. പിന്നെ പഴയ നാളുകളിലേക്ക് ഒരു ടൈം ട്രാവലാണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഇതൊരു വല്ലാത്ത ഇടങ്ങേറാണെന്ന്. നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരുന്ന് ഈ ഓർമ്മകൾ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ നഷ്ടപ്രണയത്തിന്റെ ഏറ്റവും വലിയൊരു ഇടങ്ങേറ് എന്താണെന്ന് ചോദിച്ചാല് അത് ഈ സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ഫോൺ എടുക്കുന്നു, വെറുതെ ഒന്ന് ഇൻസ്റ്റഗ്രാം തുറക്കുന്നു. എന്തായാലും ആ പഴയ ആളെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അൺഫോളോ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും എപ്പോഴെങ്കിലും അവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് വേറെ ആരുടെയെങ്കിലും കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോഴുണ്ടാകുന്ന നമുക്കൊരവസ്ഥയുണ്ട്. അത് ഉള്ളിലൊരു ചെറിയ പിടച്ചിലാണ്. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഒന്ന് മൂടിക്കളയുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ നഷ്ടപ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗുണ്ട്, അതൊക്കെ ഞാൻ പണ്ടേ മറന്നു വന്ന്. പക്ഷെ ആക്ച്വലി നമ്മൾ ആരെങ്കിലും ഒരാളെ പൂർണ്ണമായി മറക്കാറുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ചിലപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമായിരിക്കാം. കൂട്ടുകാരുടെ മുന്നിൽ നമ്മൾ വലിയ ആളാകാൻ പറയും, അവൾ അല്ലെങ്കിൽ അവൻ പോയത് നന്നായെന്ന്, എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമുണ്ടെന്ന്. പക്ഷേ ഓരോ രാത്രിയും ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, ചുറ്റും ഇരുട്ട് മാത്രമുള്ളപ്പോൾ, ആ പഴയ ചിരി, നല്ല ഓർമ്മകൾ ഒരു കൊതുകിനെപ്പോലെ വന്ന് ചെവിയിൽ മൂളാൻ തുടങ്ങും. എത്ര ആട്ടി അകറ്റിയാലും പോവാത്ത ഒരു വല്ലാത്ത ഇടങ്ങേറ് തന്നെയാണത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ നഷ്ടപ്രണയത്തിൽ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നത് ആ പോയ ആളെയാണോ, അതോ ആ പഴയ നമ്മളെയാണോ? പലപ്പോഴും ആ പഴയ നമ്മളെയായിരിക്കും നമ്മൾ കൂടുതൽ മിസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു വൈബ്, ഒന്നിനെയും പേടിക്കാതെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്ന ആ ഒരു മനസ്സ്, അതൊക്കെ ആ പ്രണയം പോകുന്നതിനൊപ്പം നമ്മളിൽ നിന്നും പോയിട്ടുണ്ടാവും. പിന്നീട് വേറൊരാളോട് അങ്ങനെ അടുക്കാൻ ഒരു പേടിയായിരിക്കും. ആ പഴയ നമ്മളെ പിന്നെ നമുക്ക് നമ്മളിൽ തന്നെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ നഷ്ടപ്രണയം ഇത്രയും വലിയൊരു സങ്കടമായി മാറുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ നഷ്ടപ്രണയം എത്ര വലിയ ഇടങ്ങേറാണെങ്കിലും അത് ലൈഫിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്നാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറഞ്ഞത്. നിശാഗന്ധിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും ആ പഴയ മനുഷ്യരൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരു ചിരിയോടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ സങ്കടത്തോടെ ആയിരിക്കാം നിങ്ങൾ ആ മനുഷ്യരേക്ക് ഓർത്തത്. എന്തായാലും ആ ഓർമ്മകൾ അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോയില്ലേ പറ്റൂ. ഈ രാത്രിയുടെ ശാന്തതയിൽ ആ പഴയ ഓർമ്മകളെ തലോടിക്കൊണ്ട് നമുക്ക് കേൾക്കാം ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.